തന്റെ ഡിജിറ്റലാർട്ട് ആപ്പിൽ വരച്ച ചിത്രങ്ങൾക്ക് ഓൺലൈനിൽ ലൈക്കുകൾ കിട്ടാത്തതിൽ നിരാശനായ ബാലനോട് മുതിർന്ന ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു, മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടിയല്ല, നിന്റെ മനസ്സിലെ ആശയങ്ങൾക്ക് ജീവൻ നൽകാനാണ് നീ വരയ്ക്കേണ്ടത്. ആ വാക്കുകൾ ഉൾക്കൊണ്ട് അവൻ മറ്റുള്ളവരെ അനുകരിക്കുന്നത് നിർത്തി സ്വന്തം സങ്കല്പങ്ങൾക്കനുസരിച്ച് വരച്ചു തുടങ്ങി. മാസങ്ങൾക്കുള്ളിൽ അവന്റെ വ്യത്യസ്തമായ ശൈലി ലോകം തിരിച്ചറിയുകയും വലിയ സ്വീകാര്യത നേടുകയും ചെയ്തു. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം തനിമ കളഞ്ഞു കുളിക്കാതെ നമ്മിൽ തന്നെ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്താൽ വിജയം തീർച്ചയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 27, കൊല്ലവർഷം 1201, കർക്കിടകം 11, തിങ്കളാഴ്ച. ഇന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മദിനം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അതുല്യ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മദിനമാണ് ജൂലൈ 27. രാജ്യത്തിന്റെ ബഹിരാകാശ പ്രതിരോധ മേഖലകൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഒരു ഭരണാധികാരി എന്നതിലുപരി വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു മികച്ച അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. വലുതായി സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഠിനമായി പ്രയത്നിക്കാനും അദ്ദേഹം യുവതലമുറയെ നിരന്തരം പ്രചോദിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മത്തിനും കേവലം ഒരു ആദരാഞ്ജലി അർപ്പിക്കൽ എന്നതിലുപരി ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ ദർശനങ്ങളും മൂല്യങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: மார்னிங் போஜோ.
1: Hey, hello, a very good morning and welcome to Morning Mojo with me, RJ Sultana. On Ashraya FM 99.9 നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. യെസ്, ഇന്നൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എവറി ഡേ മേ നോട്ട് ബി ഗുഡ്, ബട്ട് ദേർ ഈസ് സംതിങ് ഗുഡ് ഇൻ എവറി ഡേ. ആലിസ് മോൺസ്ലേ ഏർലിയുടെ ഒരു മനോഹരമായിട്ടുള്ള വരികളാണല്ലേ. ഈ വരികളിൽ പറയുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല. ഇന്നലത്തെ സങ്കടങ്ങളോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള ചെറിയ ചെറിയ ടെൻഷനുകളോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. പക്ഷെ ഓരോ പുതിയ പ്രഭാതവും നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് പുതിയ പ്രതീക്ഷകളാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഫാക്ടർ ആ ഒരു ഡേയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ ചിന്ത മാത്രം മതി ഏത് സ്ട്രെസ്സും നമുക്ക് മാറ്റാൻ. അതുകൊണ്ട് ഇന്നലകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ആ ഒരു കോൺഫിഡൻസോടെ ആ ഒരു വലിയൊരു പുഞ്ചിരിയോടെ ഇന്നത്തെ ദിവസം താ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു കിടലം ദിവസത്തിൽ നിങ്ങളെ റീഫ്രഷ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. suryaghar.gov.in.
6: ഫെയിൽ എന്നാൽ തോൽവിയല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അഥവാ പഠനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. തോൽവികളെ പാഠങ്ങളാക്കി മുന്നോട്ട് കുതിക്കാൻ ഈ അബ്ദുൽ കലാം ഓർമ്മ ദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ഇന്ന് ജൂലൈ 27, ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മ ദിനം.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RG Sultana. സ്റ്റുഡിയോകളിപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ നമ്മളേക്ക് ഒരുപാട് ചിന്തിപ്പിച്ച്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ നമ്മൾ സൂക്ഷിക്കുന്ന, എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കുക എന്ന് നമ്മെ പഠിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം മിസൈൽ മാൻ. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന പദവിയിൽ വരെ എത്തിയ അദ്ദേഹം എന്നും സാധാരണക്കാരുടെ ജനകീയ പ്രസിഡന്റ് തന്നെയായിരുന്നു അല്ലേ. അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളോടും യുവാക്കളോടും സംവദിക്കാൻ അദ്ദേഹം എപ്പോഴും ഒരു ടൈം കണ്ടെത്താറുണ്ടായിരുന്നു. ഇന്നും ജീവിതത്തിൽ നമ്മളൊന്ന് തളർന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് നൽകുന്ന ഒരു ഊർജ്ജം അതൊന്നും തന്നെ ചെറുതല്ല. ആ വലിയ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹപ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് ഓജോ.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആശ്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുറത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലെങ്കിലും ഈ ഒരാഴ്ചത്തേക്ക് കേരളത്തിൽ നല്ല ഹെവി റെയിൻ ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 1 വരെ ഈ കനത്ത മഴ തുടരാനാണ് സാധ്യത. അപ്പോൾ ജോലിക്കും മറ്റുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൊടിയും റെയിൻകോട്ടും ഒക്കെ കൂടി കരുതാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും മറ്റ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും ഒക്കെ വളരെ സേഫായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90 Nadinoppam Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റ് ആണ്. യെസ്, നമ്മളിനി കേൾക്കാൻ പോകുന്നത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. പ്രത്യേകിച്ചും പ്ലസ് വൺ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത്. മാത്തമാറ്റിക്സിൽ പ്രത്യേക താല്പര്യമുള്ള കുട്ടികൾക്കായി സ്കോൾ കേരള ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി അഡീഷണൽ മാത്തമാറ്റിക്സ് കോഴ്സുകളിലേക്ക് 2026-28 ബാച്ചിലെ 1st പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 27, അതായത് ഇന്ന് മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാൻ ഒട്ടും സമയം കളയരുത്. അപേക്ഷിക്കാൻ www.scholkerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മാത്രം മതി. കോഴ്സ് ഫീസ്, അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും വേഗം പോയി വെബ്സൈറ്റൊക്കെ വിസിറ്റ് ചെയ്ത് അപേക്ഷിക്കാനൊന്നും മടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നല്ലോ, സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
3: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: മോർണിംഗ് ഫോജു.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജി സുൽത്താന. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലൂടെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് +1 വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി 1st അഡ്മിഷൻ കിട്ടിയവരിൽ ആർക്കെങ്കിലും കിട്ടിയ സ്കൂളോ അല്ലെങ്കിൽ പഠിക്കാൻ എടുത്ത കോഴ്സോ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാ അതിനുള്ള ടൈം ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്കൂൾ മാറ്റത്തിനോ കോഴ്സ് മാറ്റത്തിനോ അപേക്ഷിക്കാൻ ഇന്ന് കൂടി, അതായത് ഈ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ അവസരമുണ്ട്. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള മെറിറ്റ് സീറ്റുകളിലേക്കാണ് ഈ മാറ്റത്തിന് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, വളരെ സിമ്പിളായിട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി വേഗം തന്നെ അപേക്ഷിക്കുക. ഇതിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഈ മാറ്റങ്ങൾക്ക് ശേഷമുള്ള ബാക്കി വേക്കൻസികളും ഡീറ്റെയിൽസും ഒക്കെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി വരുന്ന August 1st വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്കൂളോ കോഴ്സോ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ സമയം കളയാതെ വേഗം തന്നെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. അതിന് മുന്നായി നമ്മുടെ മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രം അല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526499090 9526499090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 19 Adinopam, Natargopam. Studio clock ipol samayam krithyam 8 mani kazhinju krithyam 33 minute aayirikkana. Appol ee oru time nammude Morning Mojo il wishing segment aanu ningalude priyappettavarkkai. Endengilum vishwasam karyangalum arikkanundengil vilikkam to the number 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 9526690090. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ്സാണ് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: തിരമാലകൾ എത്ര ശക്തമായാലും തീരം പിന്നോട്ട് ഓടാറില്ല, അതുപോലെയാകണം നമ്മളും. പ്രതിസന്ധികൾ എത്ര ഉയരത്തിൽ വന്നാലും ഉറച്ചു തന്നെ നിൽക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ധൈര്യത്തോടെ ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര പോസിറ്റീവായിട്ടുള്ളൊരു വരികളാണല്ലേ. ജീവിതത്തിൽ എത്ര വലിയ ഡിഫിക്കൾട്ടീസ് അല്ലെങ്കിൽ എത്ര പ്രശ്നങ്ങൾ തിരമാലകൾ പോലെ ഇങ്ങനെ വന്നാലും അതിൽ നിന്ന് മുന്നിൽ നിന്ന് അടിയറവ് പറയാം പതരാതെ ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു ഊർജ്ജമാണ് സുലൈ ചേട്ടൻ ഈ വരികളിലൂടെ നമ്മുടെക്ക് എത്തിച്ചിരിക്കുന്നത് അല്ലേ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, ആ ഒരു ഒറ്റ ധൈര്യം മതി അല്ലേ എന്ത് പ്രശ്നത്തിൽ നിന്നും നമുക്കിങ്ങനെ എസ്കേപ്പായി മുന്നോട്ട് വരാൻ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ഷെയർ ചെയ്ത് സുലൈ ചേട്ടന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യജീവിതം എല്ലായ്പ്പോഴും അപ്രതീക്ഷിത സംഭവങ്ങളിൽ നിറഞ്ഞിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നല്ലതും ചിലത് മോശവും ആയിരിക്കും. നമ്മൾ നിനച്ചിരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പകച്ചു നിൽക്കുവാനേ സാധിക്കൂ. ആ സമയങ്ങളിൽ സമചിതത്വം കൈവിടാതെ മനസ്സിനെ ശക്തിപ്പെടുത്തി ഈ സമീപം കടന്നു പോകും എന്ന സത്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ക്രമേണ ലക്ഷ്യത്തിലെത്തും. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശമാണല്ലേ മനോജ് ചേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും തിരിച്ചടികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പകച്ചു പോകാറുണ്ട്. എന്നാൽ സമചിതത്വത്തോടെ ഈ സമീപം കടന്നു പോകും എന്ന് നിത്യസത്യം ഓർമ്മിച്ച് മുന്നോട്ട് പോയാൽ ഏത് കറുത്ത മേഘത്തിന് പിന്നിലും ഒരു വെള്ളി വെളിച്ചമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും അർത്ഥവത്തായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടുള്ള മനോജ് ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വാസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90.9 നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 46 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കിന്ന് ഒരുപാട് മെസ്സേജുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജേഷ് ഏട്ടനും മഞ്ജു ചേച്ചിയും ആണ്. ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്, ഹലോ ആശ്രിയ FM, ഞങ്ങളുടെ പൊന്നുമോളുടെ ബർത്ത്ഡേ ആണിന്ന്. മോളുടെ പേര് ആരാധ്യ, ലച്ചു എന്ന് വീട്ടിൽ വിളിക്കും. അച്ഛൻ്റെ പേര് രാജേഷ്, അമ്മയുടെ പേര് അഞ്ജു. ഞങ്ങളുടെ ഫാമിലിയുടെ വക ഒരു ബർത്ത്ഡേ വിഷ് പറയണേ എന്ന് പറഞ്ഞാണ് ചേച്ചിയും ചേട്ടനും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാജേഷ് ഏട്ടൻ്റെയും അഞ്ജു ചേച്ചിയുടെയും പൊന്നുമോൾ ആരാധ്യയ്ക്ക്, അതായത് നമ്മുടെ സ്വന്തം ലച്ചുകോട്ടിക്ക് ആശ്രിയ FM 90 പേരിലും എൻ്റെ പേരിലും 1000 ജന്മദിനാശംസകൾ നേരുകയാണ്. ലച്ചുകോട്ടിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ വി വെരി ഹാപ്പി ബർത്ത്ഡേ ലച്ചു. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനുചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ആസ്ട്രേലിയ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു, അതുപോലെ സുൽത്താനയ്ക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാകാൻ ശ്രമിക്കരുത്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവരെ മൗനം കൊണ്ട് നേരിടുക. മാറ്റി നിർത്തുന്ന ഇടങ്ങളിൽ നിന്ന് പുഞ്ചിരിയോടെ മാറി നിൽക്കുക. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കോട്ടിലൂടെ എത്ര വലിയൊരു കാര്യമാണല്ലേ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരിക്കലും നമുക്ക് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ ചിലയിടങ്ങളിൽ നമ്മൾ വില്ലന്മാരായിരിക്കും, ചിലയിടങ്ങളിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കും. ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് മുറിവേൽപ്പിക്കുന്ന ആ ഒരിടങ്ങളിൽ മൗനം കൊണ്ട് മാത്രം നേരിടുക. അപ്പോൾ എന്തായാലും ബിനു ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474 2919090, 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090, 9526490090. So keep on listening to Ashriya FM 90 Nadinoppam Nattarkoppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽകടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി. ആൻഡ് ദ ടൈം ഈസ് 9 o'clock.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 99.9 Natargopam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം. അപ്പം എനിക്ക് എന്നാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഇതാ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് കുറച്ച് നേരത്തേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി 2 മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാവ്യ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും, പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ പിന്തിരിഞ്ഞോടേണ്ടി വരും, തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാനേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറാണോ, എന്നാൽ നിങ്ങൾ അന്തസ്സോടെ ജീവിക്കും. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മളൊരു കാര്യത്തിൽ നിന്ന് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടാനായി തീരുമാനിച്ചിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഭയപ്പെട്ടാൽ അവിടെ തന്നെ സ്റ്റോപ്പ് ആവുകയാണ്, ഒരു പ്രോഗ്രസ്സും നമുക്കല്ലാണ്ട് ഉണ്ടാവുകയില്ല. അതേസമയം എല്ലാത്തിനെയും നേരിടാനായിട്ടുള്ള ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് കുതിച്ചു പാഞ്ഞാലോ നമുക്ക് ഒരു വിജയം അറ്റ് എൻഡ് ഓഫ് ദി ഡേ അവിടെ എന്തായാലും കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള കാവ്യ ചേച്ചിക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് മോർണിംഗ് ആസ്ട്രിയ. ഇരുളൊന്ന് നീണ്ടാലും പുലരി വരാതിരിക്കില്ല, പ്രതീക്ഷ കൈവിടാതെ സ്വപ്നങ്ങൾ മാഞ്ഞു പോകില്ല. നാളെയൊരു നല്ല വാർത്ത വാതിൽ തട്ടിയെടുത്തട്ടെ. ആശ്രയ FM പാട്ടുകളാൽ നിറഞ്ഞിരട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോയാൽ നമുക്കവിടെ വിജയം എന്തായാലും ഉറപ്പാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ച് ജയലേഖ ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90 Nadinopam Natargopam. അങ്ങനെ ഇതാ വീണ്ടും നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്ത്രീകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ലീഗൽ അപ്ഡേറ്റ്സുമായിട്ടാണ്. സ്ത്രീധന പീഡനങ്ങൾക്കും ഗാർഹിക പീഡനങ്ങൾക്കും എതിരെയുള്ള കേസുകളിൽ അതിവേഗം അന്വേഷണം ഉറപ്പാക്കാൻ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് IG നേതൃത്വം നൽകുന്ന ഈ സ്പെഷ്യൽ ടീമിൽ ഓരോ ജില്ലയിലും വുമൻസൽ, സഖി വൺ സ്റ്റോപ്പ് സെന്റർ, ലീഗൽ സർവീസസ് അതോറിറ്റി എന്നിവരുടെ എല്ലാം പ്രതിനിധികൾ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിയമങ്ങളിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. പഴയ IPC മാറി ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതി അഥവാ BNS 2023 ആണ് നിലവിലുള്ളത്. ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീകളോട് ക്രൂരത കാണിച്ചാൽ പുതിയ നിയമത്തിലെ സെക്ഷൻ 85 ഉം 86 ഉം പ്രകാരം ജാമ്യം ലഭിക്കാത്ത രീതിയിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാം. മാത്രമല്ല 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വലിയൊരു ക്രൈം തന്നെയാണിത്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതുമെല്ലാം 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്നും സ്ത്രീധന മാറ്റങ്ങൾക്ക് മരണങ്ങൾക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാമെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇതുകൂടാതെ സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രൊട്ടക്ഷൻ നൽകാനും വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉറപ്പാക്കാനും 2005 ഗാർഹിക പീഡന നിയമവും ഉണ്ട് കേട്ടോ. ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ആരും ഒട്ടും മടിക്കേണ്ട, സഹായത്തിനായി ധൈര്യമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വനിതാ ഹെൽപ്ലൈൻ നമ്പറായിട്ടുള്ള 1811 എന്ന നമ്പറിലോ പോലീസ് എമർജൻസി നമ്പറായിട്ടുള്ള 112 എന്ന നമ്പറിലോ കോൾ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സഖി വൺ സ്റ്റോപ്പ് സെന്ററിലോ വുമൻ സെല്ലിലോ പോലീസിലോ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
6: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinoppam, Nattarkoppam. നമ്മളൊക്കെയില്ലേ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ പാടല്ലേ. RTO ഓഫീസിൽ പോയി ക്യൂ നിന്ന് കമ്പ്യൂട്ടർ ഒഴിവില്ലാതെ മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് നമ്മൾ ആകെ മടുക്കാറുണ്ട്. എന്നാൽ ഇനി ആ കാത്തിരിപ്പും ടെൻഷനും ഒന്നും വേണ്ട കേട്ടോ. കാരണം ലേണേഴ്സ് ടെസ്റ്റ് വായിക്കുന്നത് ഒഴിവാക്കാൻ ഇനി മുതൽ ടെസ്റ്റ് നിങ്ങളുടെ സ്വന്തം സ്മാർട്ട് ഫോണിൽ തന്നെ എഴുതാം എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്. MVD ലീഡ്സ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് MVD ഓഫീസുകളിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മുന്നിലിരുന്നാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെയാണോ ടെസ്റ്റ് എഴുതുന്നത് എന്ന് ഉറപ്പാക്കാൻ പക്ക ഫേസ് റെക്കഗ്നീഷൻ സംവിധാനങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപേക്ഷിച്ചാൽ വെറും 3 ദിവസത്തിനുള്ളിൽ തന്നെ ടെസ്റ്റിൻ്റെ അവസരം ലഭിക്കുന്ന രീതിയിൽ ഒരു ഇൻസ്പെക്ടർ 1 ദിവസം 50 ടെസ്റ്റുകൾ വരെ ഇനി നടത്തും. അപ്പോൾ ലേണേഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് കാര്യങ്ങൾ ഇപ്പോൾ വളരെ സിമ്പിളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അടുത്തുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar Fried Chicken, Ambarathunkala, Izhukod, Branch, Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
5: Cheta, ee onathinte veettil furniture-o athu Malaysian trip-o?
6: Ee paranjathu rendu orumichayalo?
5: Orumichayittano?
4: Demos Furniture Ultimate Owner Fest, up to 60% off. Koodare ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: മോർണിംഗ് മോജോ.
8: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinoppam, Nattarkoppam. അങ്ങനെയാ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനും വേണ്ടിയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനായിട്ടാണ്. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, അൺ എയ്ഡഡ്, അതുപോലെ CBSE, ICSE സ്കൂളുകളിൽ 1 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന OEC, ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് E-Grants മുഖേനയുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനായി കുട്ടികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് കേട്ടോ, അതായത് ജൂലൈ 27 ആണ്. അപ്പോൾ അർഹരായ ആരെങ്കിലും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സ്കൂൾ അധികൃതരുമായി കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എറണാകുളം മേഖലാ ഓഫീസിലെ 0484-298-3130 എന്ന നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫോർമേഷൻ അർഹരായവരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ഷെൽഫ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ഷെൽഫ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ഫെയിൽ എന്നാൽ തോൽവിയല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അഥവാ പഠനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. തോൽവികളെ പാഠങ്ങളാക്കി മുന്നോട്ട് കുതിക്കാൻ ഈ അബ്ദുൽ കലാം ഓർമ്മ ദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ഇന്ന് ജൂലൈ 27, ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മ ദിനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: മോർണിംഗ് മോജോ.
8: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinoppam Naattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു, കൃത്യം 52 ആയിരിക്കണം. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. പോകുന്നതിന് മുൻപ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഓർമ്മ ദിനമാണ്. സ്വപ്നങ്ങൾ എന്നത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം മിസൈൽ മാനിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു വലിയ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ മോർണിംഗ് മോജോയിൽ നിന്ന് ഞാനിവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിട്ടിലും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽകടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ.

0: സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: രാഹുൽ.
0: രാഹുലെ, വീടടുത്ത് തന്നെയാണ്?
1: അതെ, അടുത്താണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: അച്ഛനുണ്ട്, രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകും?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ രാഹുൽ എന്താ ചെയ്യുന്നത്?
1: ഞാൻ BDS പഠിക്കുകയാണ്.
0: BDS പഠിക്കുകയാണ്, എങ്ങനെ പോകുന്നു പഠിത്തം? ഒക്കെ
1: കുഴപ്പമില്ല, നന്നായി പോകുന്നു.
0: ഓക്കെയാണ്.
1: ഓക്കെ ഓക്കെ, ഡബിൾ ഓക്കെ.
0: എന്തുകൊണ്ടാണ് ഈ ഒരു BDS എന്ന ഈ ഫീൽഡ് ചൂസ് ചെയ്തത്?
1: BDS എന്ന് പറയുമ്പം ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഡെന്റൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സാധാരണമാണ്. അപ്പോൾ എല്ലാവരും കോസ്മെറ്റിക്കലി ഒക്കെ ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ എസ്തെറ്റിക്കലി പരമായിട്ടൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ BDS എന്തെങ്കിലും നല്ല സ്കോപ്പ് ആയിരിക്കും, വിദേശത്താണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും. കാരണം ഇപ്പോൾ ഓരോ ജംഗ്ഷനിലും ഈ രണ്ട് ക്ലിനിക്കെങ്കിലും വീതം കാണുന്നുണ്ട്. അപ്പോൾ അത് സ്കോപ്പ് ഉള്ളതുകൊണ്ടാണല്ലോ.
0: ഈ സ്കോപ്പിന് കാര്യം പറയുമ്പോൾ അതുപോലെ കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡല്ലേ ഈ ഫീൽഡ്?
1: തീർച്ചയായും കോമ്പറ്റീഷനും കാണും. എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അപ്പോൾ നല്ല സർവീസ് ആണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും നമ്മളെ തേടി വരും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പം എവിടെയാണ് പഠിക്കുന്നത്?
1: ഞാൻ തൃശ്ശൂരാണ് പഠിക്കുന്നത്.
0: തൃശ്ശൂരാണ്. എങ്ങനെ പോകുന്നു കോളേജ് ലൈഫ് ഒക്കെ?
1: കോളേജ് ലൈഫ് സൂപ്പർ ആണ്, ഭയങ്കര ഹാപ്പിയാണ്.
0: ഈ സാധാരണ ഈ മെഡിക്കൽ കോളേജുകളെ പറ്റി പറയുമ്പോഴേ അവിടെയൊക്കെ ഈ റാങ്കിങ്ങിന്റെ കാര്യമൊക്കെ പൊതുവേ കേൾക്കാറുണ്ട്. ഇപ്പൊ എങ്ങനെ റാങ്കിങ് ഒക്കെ ഉണ്ടോ?
1: റാൻഡംലി പറയുകയാണെങ്കിൽ ഇപ്പൊ അതൊന്നുമില്ല.
0: ഇപ്പൊ അതൊന്നുമില്ല,
1: ഇല്ല. ഒരു 5 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പം അതിന്റെ ഒക്കെ പുതിയ വർഷം വന്നു. ഇപ്പം സീനിയേഴ്സ് ജൂനിയേഴ്സ് വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരേ രീതിയിൽ മിംഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ.
0: ഓക്കെ, ശരി ശരി. അങ്ങനെ ഒരു നല്ല സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: തീർച്ചയായും, മാറ്റാൻ വേണമല്ലോ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. അപ്പൊ രാഹുലിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഹുലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരെങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ഷെർപ്പ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ഷെർപ്പ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ഷെർപ്പ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ബി ഡി എസ് വിദ്യാർത്ഥിയായ രാഹുലിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഹുലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ രാഹുലെ, ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഒരു വലിയ ആഗ്രഹം കാണും. അപ്പൊ രാഹുലിനോട് ചോദിക്കുകയാണെങ്കിൽ രാഹുലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും?
1: സ്വന്തമായി ഒരു ക്ലിനിക് ഇടുന്നത് തന്നെയാണ്.
0: സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഒക്കെ നേടിയ ഒരു വലിയ ക്ലിനിക് ഇടുക എന്നുള്ളതാണല്ലേ?
1: അതെ, സ്വന്തമായിട്ട് തന്നെ.
0: ഓക്കെ, ശരി ശരി, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് മാത്രമേ ഉള്ളൂ.
1: അക്കാഡമിക്കലി കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെ, കുടുംബം, അത്രയൊക്കെയുള്ളൂ.
0: എല്ലാവരെയും പോലെ ഒരു ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തട്ടി മുട്ടി ഇങ്ങനെ അങ്ങ് ഓക്കെ ആയിട്ട് ഒരു ഒഴുക്കിട്ട് നീന്തി അങ്ങ് പോകണം അല്ലേ?
1: അതെ, അത്രേ ഉള്ളൂ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ലൊരു ഡെന്റിസ്റ്റ് ആയിട്ട് മാറട്ടെ. അപ്പൊ എന്തായാലും
1: അതെ, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ബി ഡി എസ് വിദ്യാർത്ഥിയായ രാഹുലിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് അരുൺ.
0: അരുൺ, അരുൺ ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീട്.
0: തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: യെസ്, യെസ്.
0: അപ്പൊ എന്താ ചെയ്യുന്നേ?
1: നിലവിൽ ഞാൻ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫിലിം ഇൻഡസ്ട്രിയിലാണ്.
0: ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി കുഴപ്പമില്ല, വർക്കുള്ളപ്പം വർക്കൊക്കെ ആയിട്ട് പോകും.
0: എന്ത് ജോലി ആക്ച്വലി?
1: നിലവിൽ ഞാൻ അവിടെ മേക്കപ്പ് മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: മേക്കപ്പ് മാൻ ആണ്? ഓക്കെ, അടിപൊളി. ശരി ശരി. അപ്പൊ എന്തായാലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത്? ആക്ച്വലി
1: ഏറ്റവും കൂടുതൽ സാമ്പത്തികം കിട്ടുന്നത് ഫിലിം ഇൻഡസ്ട്രിയിലായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ്. നമ്മൾ എല്ലാവരും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ കുറച്ച് സമ്പാദ്യം വേണം, ലൈഫ് ഒന്ന് അടിച്ചുപൊളിച്ച് പോയിക്കൊണ്ടിരിക്കണം, സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകണം. അത് എന്താവശ്യമുണ്ട്? സാമ്പത്തിക ആവശ്യമുണ്ടല്ലേ. ഓക്കെ, ശരി. നിലവിൽ ഇപ്പൊ ആരുടെ വർക്ക് ചെയ്യുന്നത്?
1: നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം പുതുമുഖങ്ങളാണ്.
0: പുതുമുഖങ്ങളാണ്.
1: ഇപ്പൊ നിലവിൽ നമുക്ക് അറിയപ്പെടുന്ന ആരും ഇല്ല, എല്ലാരും പുതുമുഖങ്ങളെ വെച്ചാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: എവിടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയാണ്?
1: ഷൂട്ടിംഗ് ഇപ്പൊ നടക്കുന്നത് പൊള്ളാച്ചിലാണ്, ബേബി സാറിന്റെ പടമാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിലിം ഇൻഡസ്ട്രി ചെയ്തു അല്ലേ?
1: യെസ്.
0: ഫുൾ ടൈം ജോബ് ആണോ അതോ പാർട്ട് ടൈം വല്ലതും ആണോ?
1: ഇത് ഫുൾ ടൈം തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട്.
0: രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്?
1: യെസ്, യെസ്. രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, ചെറിയ ചെറിയ ബിസിനസ്സുകളുണ്ട്.
0: അപ്പൊ എല്ലാത്തിലും ഒരു കൈ കടത്തിയിട്ടുണ്ടല്ലേ?
1: യെസ്, യെസ്. രണ്ടു മൂന്ന് കടകളുടെ ഓണറാണ്.
0: ഓ, അടിപൊളി. ശരി ശരി. അപ്പം സകലകലാ വല്ലപ്പോഴാണല്ലോ. ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന നമ്മുടെ അരുൺ ചേട്ടനെയാണ് കേട്ടോ. അപ്പൊ ചേട്ടാ, ഇനി സന്തോഷം പരിചയപ്പെട്ടതിൽ, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ ഏതായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: പേര് ലക്ഷ്മി.
0: ലക്ഷ്മി. ലക്ഷ്മി ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: അടുത്ത് തന്നെയാണ്.
0: അടുത്ത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഭർത്താവുണ്ട്, മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കളൊക്കെ ഒരാള് ജോലി, ഒരാള് പഠിക്കുന്നു.
0: പഠിക്കാണ്. ഓക്കെ, ശരി. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്?
1: സൂപ്പർ മാർക്കറ്റിലാണ്.
0: അപ്പൊ സൂപ്പർ മാർക്കറ്റിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: നല്ല രീതിക്ക് ജോലിയൊക്കെ പോകുന്നുണ്ട്.
0: പോകുന്നുണ്ട്. കുറച്ച് കഷ്ടമല്ലേ സൂപ്പർ മാർക്കറ്റിലെ ജോലിയൊക്കെ?
1: ആ, കഷ്ടപ്പാടാ. കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ ലൈഫ് എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടുണ്ട്, ദുരിതം കാണും, ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് ലൈഫ്, ജീവിതം പൂർണ്ണമാവുന്നത് അല്ലേ? ശരി. അപ്പോഴേ ലൈഫിലെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ചേച്ചിയുടെ?
1: എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. മക്കള് രക്ഷപ്പെടണം,
0: അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ.
0: ചേച്ചിക്ക് പേഴ്സണലി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല?
1: വലിയ ആഗ്രഹമൊന്നുമില്ല.
0: അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, മക്കള് രക്ഷപ്പെട്ട് കാണണം അല്ലേ?
1: അതെ.
0: ഓക്കെ. മൂത്ത മകൻ അപ്പൊ പഠിക്കുകയാണോ?
1: മൂത്ത മകന് ജോലിയുണ്ട്, ചെറിയ ജോലി. ഇനി ഒരു വലിയ ജോലി കിട്ടണോന്ന് ഒരാഗ്രഹമുണ്ട്.
0: ഒരാഗ്രഹമുണ്ട്.
1: പത്താം ക്ലാസ്സിൽ.
0: പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓക്കെ, പത്താം ക്ലാസ്സിലാണ്. അപ്പോ അമ്മയുടെ പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്?
1: പത്താം ക്ലാസ്സിലെ മോൻ നല്ലപോലെ പഠിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. പിന്നെ പഠിക്കുമല്ലോ എന്ന് അവൻ തന്നെ അറിയാം.
0: ഓക്കെ, ശരി ശരി. അപ്പൊ പഠിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. പിന്നെ പഠിക്കൂ എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമല്ലേ? അത് കംപ്ലീറ്റ്ലി മകന്റെ ഗതിക്കാണല്ലേ. ശരി ശരി. അപ്പൊ എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് മുമ്പോട്ട് പോകാം, നല്ല മാർക്കോടെ പാസ്സാവുന്നേ. ശരി ശരി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ലക്ഷ്മി ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയുടെ മകന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, പത്താം ക്ലാസ്സിന്റെ കാര്യമൊക്കെ. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: അക്കൗണ്ട് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ലക്ഷ്മി ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുന്നേ സംസാരിച്ചത് മകന്റെ കാര്യമാണ്, മകന്റെ പഠിത്തത്തെ പറ്റിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് പഠിക്കാൻ, എങ്ങനെയുണ്ട് മകൻ?
1: പഠിക്കാൻ ഇച്ചിരി പുറകോട്ട ആള്, എങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു.
0: കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ശരി. അപ്പം ഒരു എത്ര എ പ്ലസ് ഒക്കെയാണ് അമ്മ പ്രതീക്ഷിക്കുന്നത്?
1: ഞാന് പഠിത്തം വെച്ച് നോക്കിയപ്പോ ഒരു 5 A+ എങ്കിലും കിട്ടണമെന്ന്.
0: 5 A+ കിട്ടണം അല്ലേ? പറയുകയാണെങ്കിൽ ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്. അതായത് പല കുട്ടികൾക്ക് ഇപ്പം ഫുൾ A+ ഇല്ലെങ്കിൽ ഒരു വലിയ പ്രഷറൊക്കെ അവരെ വഴക്ക് പറയാനും അടിക്കാനും എന്താണ് ആ രീതിയിലൊക്കെ പല പേരൻസ് പോവാറുണ്ട്, നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെ ചേച്ചിയുടെ അഭിപ്രായം എങ്ങനെയാ?
1: പേരൻസ് ഇപ്പൊ എത്ര നിർബന്ധിച്ചാലും അവർക്കും ഇപ്പം മനസ്സിലൊരു ഒരു ഇത് വേണ്ടേ, പഠിക്കണം, നല്ല നിലയിൽ എത്തണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് വേണ്ടേ. അല്ലാതെ ഇപ്പൊ പേരൻസ് എത്ര വഴക്ക് പറഞ്ഞാൽ എന്തുവാ, അവർക്ക് തന്നെ സ്വയം തോന്നണം പഠിക്കണമെന്ന്. പിന്നെ ഞങ്ങളുടെ ആഗ്രഹം പഠിച്ച് നല്ല മാർഗോടെ പാസ്സാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മാർഗം വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ കൂടുതലായിട്ട് വഴക്കൊന്നും പറയത്തില്ല, പിന്നെ പഠിച്ച് ഉയർച്ചയിൽ എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം.
0: ഓക്കെ, അത് ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ ചേച്ചിയുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. മക്കള് നല്ല നിലയിൽ എത്തണം, പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങണമെന്നാണ് ആഗ്രഹം അല്ലേ?
1: അതെ.
0: ശരി, അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാർക്ക് വരുമ്പോൾ നമുക്ക് കാണാം, മാർക്ക് കുറവാണെങ്കിൽ കുട്ടി വഴക്ക് പറയരുത് കേട്ടോ. ശരി ശരി, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ ലക്ഷ്മി ചേച്ചിയാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഈ തിങ്കളാഴ്ച ദിവസം കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. ഇനി 2 മണിവരെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 2919090 0474 2919090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090 9526690090. ഇന്നത്തെ ദിവസം സംഗീത പ്രേമികളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മുടെ സ്വന്തം വാനം പാടി ചിത്രാമ്മയുടെ ജന്മദിനമാണ് കേട്ടോ. നമ്മുടെ ഭാവ കായികയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. കെ എസ് ചിത്ര എന്ന പേര് മലയാളി എഴുതി വച്ചിരിക്കുന്നത് ഒരു പക്ഷേ അച്ചടിച്ച പത്രത്താളുകളിലല്ല, ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെയാണല്ലേ. 10,000-ൽ അധികം പാട്ടുകളുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകൾ പിന്നെയും നീളുന്നുണ്ട്. മലയാളത്തിലെ വാനം പാടി എന്ന പേര് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ചിത്രശേഷിക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. മലയാളികൾ ഹൃദയത്തിൽ ഇപ്പോഴും എപ്പോഴും സൂക്ഷിക്കുന്ന 10 പാട്ടുകൾ ഉണ്ടെങ്കിൽ അവയിൽ പകുതിയും ചിത്രാമ്മയുടെ തന്നെയാകും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനിയും കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിക്കാൻ ചിത്രാമ്മയ്ക്ക് സാധിക്കട്ടെ. ചാമരം എന്ന സിനിമയിലെ രാജഹംസമേ എന്ന ഗാനം ചിത്രാമ്മയുടെ ജീവിതത്തിലെ നാഴികക്കല്ലായിട്ട് മാറിയിട്ടുള്ള ഒരു പാട്ടാണ് എന്ന് പറയാം. പുരസ്കാരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും മെലഡിയുടെ നവ്യമായ ആനന്ദം മലയാളി ആ ഒരു വോയിസിലൂടെ അറിഞ്ഞിട്ടുണ്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ രാജഹംസമേ എന്ന പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഫെയിൽ എന്നാൽ തോൽവിയല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അഥവാ പഠനത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
4: Yasit Cafe.
5: Yasit
4: Cafe. Here?
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
7: ഇത് കുന്നത്തോന്ന് സുധർമ്മയാണ്.
6: സുധർമ്മ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
7: വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല.
6: പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
7: ഇല്ല.
6: വീട്ടിൽ ആരൊക്കെയുണ്ട്?
7: വീട്ടില് അനിയൻ, അനിയത്തി, അനിയത്തിന്റെ രണ്ട് മക്കള്.
6: ഓക്കെ, എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അവരുടെ കൂടെയാണല്ലേ?
7: ആണ്.
6: ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ?
7: കഴിക്കാൻ സമയമായില്ല, 1 മണിയാകുമ്പോഴേ.
6: ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നാ ചോദിച്ചേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നാ ചോദിച്ചേ?
7: കഴിച്ചു.
6: ഓക്കെ, റെഡി ആയിട്ടിരിക്കുവാണ് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, നീ ഇത് പാട്ട കേൾക്കണ്ടേ? ഓക്കെ, ചിത്രാമ്മയുടെ അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. രണ്ടുപേര് പാടുന്നോ?
7: ചിത്രാമ്മ എനിക്ക് ഏറ്റവും
6: ഇഷ്ടപ്പെട്ട പാട്ടാണ്. രണ്ടുപേര് പാടുന്നോ?
7: പാടാനൊന്നും
6: കേൾക്കാനായിട്ട് ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ആശ്രയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. ഹലോ
7: ഹലോ,
6: അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പാട്ട് വെച്ച് തരാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സുധർമ്മ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു പാട്ടാണ്. ലാസ്റ്റത്തെ ആ ഒരു ഹമ്മിങ് പോർഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അത്രയും അധികം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ സുധർമ്മ ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചിത്രാമ്മയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട് നമുക്ക് വാട്സപ്പിൽ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, എന്തുണ്ട് വിശേഷം, സുഖമാണോ മോളെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗീത ചേച്ചി സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ, അവിടെയും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരണേ, ഇന്ന് ചിത്ര ചേച്ചിയുടെ പിറന്നാളല്ലേ, ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മഴയിലെ വാർമുഖിലെ വാനിൽ നിന്നേതോ ശ്യാമവർണ്ണൻ എന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗീത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മഴ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. യൂസഫലെ കേച്ചിരിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഈനം നൽകിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു പാട്ട്. നമ്മുടെ ഗീത ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചിത്രാമ്മയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്, ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം മഴ എന്ന സിനിമയിലെ നമ്മുടെ ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച് തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 36 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
6: എന്റെ പേര് രാജേഷ്.
5: രാജേഷ് ഏട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
6: ഞാൻ ട്രിവാൻഡ്രം വെഞ്ഞാറമൂട്.
5: ഓക്കെ, ബസ് ഡ്രൈവർ ആയിട്ടുള്ള രാജേഷ് ഏട്ടനാണോ?
6: അതെ അതെ അതെ.
5: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
6: നല്ല വിശേഷം,
5: സുഖമായിട്ടിരിക്കുന്നു. എന്തോ,
6: ഇന്ന് സ്കൂളിൽ പോയിരുന്നു, രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു.
5: കഴിഞ്ഞു, റെസ്റ്റിംഗ് ടൈം ആണോ ഇപ്പോ?
6: ആ അതെ അതെ.
5: ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു അല്ലേ?
6: ആ അതെ.
5: ഏത് പാട്ടാ വേണ്ടേ ഇന്ന്?
6: എനിക്ക് കഥ എഴുതുകയാണ്.
5: ആ
6: ഏതോ നിദ്രതൻ പൊന്നയിൽ പീലി.
5: ഓക്കെ, ദാസേട്ടൻ ഫാൻ ആണോ?
6: ആ അതെ.
5: രണ്ടുപേരും പാടുന്നോ?
6: പാടാം.
5: ഓക്കെ.
6: ഏതോ നിദ്രതൻ പൊന്നയിൽ പീലി ഏഴുവണ്ണങ്ങളും നീർത്തി തളിരിലെ തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാം മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നരിയിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല.
5: ആഹാ, അസലായിട്ട് പാടുന്നുണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടി കൊടുക്കാറുണ്ടോ? ഉണ്ടല്ലേ, അത് പറഞ്ഞാണ് പിള്ളേരെ മയക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന്?
6: ഡെഡിക്കേഷൻ ആശ്രയ എഫ്എമ്മിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈ പാട്ട്
5: ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
6: എല്ലാവർക്കും സ്റ്റുഡിയോയിൽ എല്ലാവർക്കും സുഖം തന്നെ. ശ്രീശാന്ത്,
5: എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണ്.
6: അനാമിക, സുൽത്താന, അനുഷ,
5: അനുഷ,
6: എല്ലാവർക്കും സുഖം.
5: എല്ലാരും സുഖമായിട്ടിരിക്കാനു കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാജേഷ് ഏട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ഏതോ നിദ്രതൻ എന്ന പാട്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഈനം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ രാജേഷ് ഏട്ടന് വേണ്ടിയിട്ടും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും, മാത്രമല്ല ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ് കേട്ടോ. ഹായ് അനാമിക, ആദ്യം തന്നെ നമ്മുടെ ചിത്ര ചേച്ചിക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. എനിക്കിന്ന് കാബൂളിവാല മൂവിയിലെ ചിത്ര ചേച്ചി പാടിയ തെന്നൽ വന്നതും എന്ന സോങ് വെച്ചു തരാമോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1994 റിലീസായിട്ടുള്ള കാബൂളിവാല എന്ന സിനിമയ്ക്ക് വേണ്ടി ബിജു തിരുമല വരകൾ എഴുതി SP വെങ്കടേഷ് മ്യൂസിക് കമ്പോസ് ചെയ്ത് നമ്മുടെ വാനമ്പാടി ചിത്രാമ്മ പാടി അതിഗംഭീരമാക്കിയിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ മണികണ്ഠൻ ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇവിടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ഷിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ഷിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിനു നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ഐ എസ് ആർഒയിലും ഡിആർഡിഒയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൾ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ബിജെപി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. സിആർപിഎഫ് സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ സിആർപിഎഫ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീ നിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൌർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുത പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പ് തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽക്കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 kg ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 ഉയർന്ന് 76,750, നിഫ്റ്റി 198 നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 കൂടി 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതിയിൽ നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു.

0: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് അനസാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രിയ എഫ് എം, എനിക്ക് കവിതകൾ സൊല്ലവാ സോങ് ഫ്രം ദ മൂവി ഉള്ളം കൊള്ളി പോകുതേ വെച്ചു തരുമോ. Dedicating to all the listeners of Astria FM, please അനാമിക ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് അനസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനസ് ചോദിച്ചിരിക്കുന്ന പാട്ട് ഉള്ളം കൊള്ളി പോകുതേ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ SPBയും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. കാർത്തിക് രാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അനസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ്, ഞാൻ കൃഷ്ണൻകുട്ടി ചക്ക് വരയ്ക്കൽ. എനിക്ക് ഇന്ന് KS ചിത്രയുടെ ജന്മദിനമാണല്ലോ, എനിക്ക് ഒളിച്ചിരിക്കാൻ എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ആരണ്യകം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ONV കുറിപ്പിന്റെ വരികൾക്ക് രഘുനാഥ് സേത് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ്മയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: നിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം നിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല, ഈഴുകോട്, ബ്രാഞ്ച് തോപ്പിൽ കട.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? ആരാ സംസാരിക്കുന്നേ? ഊർജം കുറച്ച് കുറവാണ്, കാരണം ചെറിയ രീതിയിലെ ചുമയുണ്ട്, അതുകൊണ്ട് കുറച്ച് ഊർജക്കുറവുണ്ട്. ഓക്കെ, അജയമണി ചേട്ടാ, സുഖായിട്ടിരിക്കുന്നോ? മണിച്ചേച്ചി എന്തിയേ?
3: മണിച്ചേച്ചി തൊട്ടടുത്തിരിപ്പുണ്ട്. അനാഗമികയെ തിരക്കിയെന്ന് പറഞ്ഞു.
2: ഓക്കെ, തിരിച്ചു.

0: ഞാനും തിരക്കിയെന്ന് പറഞ്ഞേക്ക്. ഓക്കെ, ശ്രീശാന്തിനോടും പറഞ്ഞേക്കാട്ടോ.
1: ശ്രീശാന്ത് പറയൂ അങ്ങോട്ട്.
0: ശ്രീശാന്ത് പറയാറില്ല.
1: പറയാറില്ല?
0: ഇല്ല, സുൽത്താനെ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ദിവസം.
1: ശ്രീശാന്തിന് ശനിയാഴ്ച ഒരു ഒരു അമ്പളി വെച്ചത് പറഞ്ഞോ?
0: ഇല്ല, പറഞ്ഞില്ല.
1: ചോദിച്ചു നോക്കണം കേട്ടോ.
0: ചോദിച്ചു നോക്കാട്ടോ.
1: ഈ ശനിയാഴ്ച ശ്രീശാന്ത് ആയിരുന്നല്ലോ.
0: അതെ അതെ അതെ.
1: അപ്പൊ ശ്രീശാന്തിന് എന്തെങ്കിലും അജയമണി ചേട്ടന്റെ ഇന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയോ എന്ന് മാത്രം ഒന്ന് ചോദിച്ചു.
0: ഓക്കെ, ഞാൻ ചോദിച്ചേക്കാട്ടോ. ഓക്കെ, ഇന്ന് ഏത് പാട്ടൊക്കെ കേൾക്കട്ടെ?
1: നമ്മളെ കാറ്റേ കാറ്റേ നീ പൂക്ക മരത്തിൽ, ആ പാട്ട്.
0: ഓക്കെ, സെല്ലുലോയിഡ് എന്ന സിനിമയിലെ പാട്ടല്ലേ? സിനിമ കണ്ടിട്ടുണ്ടോ?
1: നമ്മുടെ
0: മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ജെ സി ഡാനിയലിന്റെ കഥയെ ആസ്പദമാക്കിയെടുത്ത സിനിമയിലെ പാട്ടാണ്, നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ പാട്ടാണ്.
1: അങ്ങനത്തെ
0: ഒരു സിനിമയാണ്. അതെ, ഒരു പീരിയഡ് ഡ്രാമ സിനിമയാണ്, പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന. എന്തോ
1: കാണാനും
0: രസമുണ്ട്. ഓക്കെ, അപ്പൊ
1: വിജയലക്ഷ്മി മേളത്തിന്റെ നല്ലൊരു പാട്ട് എനിക്ക്, ആ പാട്ട്. പിന്നെ വേറെ വിജയലക്ഷ്മി മേളത്തിന്റെ വേറൊരു പാട്ടുണ്ടല്ലോ.
0: വേറെ ഏത് പാട്ടാണ്?
1: വേറെ ഒരു സൂപ്പർ ഹിറ്റ് ആയ ഒരു പാട്ടുണ്ടല്ലോ.
0: എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആണ്.
1: ഇത് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഈ രണ്ട് പാട്ടുകളും.
0: ഓക്കെ, നമ്മുടെ എന്തോ
1: മറന്നുപോയി,
0: നമ്മുടെ വൈക്കം വിജയലക്ഷ്മിക്ക് മറ്റൊരു എന്താ പറയാ, ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു പാട്ടിലൂടെയാണ്. ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു പാട്ടുകാരി ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കാണ്? ചിത്ര ചേച്ചിക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കാനോ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അജിമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സെല്ലുലോയിഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീറാമും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് പാടിയിട്ടുള്ള കാറ്റേ കാറ്റേ എന്ന പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ജെ സി ഡാനിയലിന്റെ കഥയെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ കമൽ സാർ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയിലെ പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ വാനമ്പാടി ചിത്രാമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അജിമണി ചേട്ടൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമികക്കുട്ടി, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് കണ്ണുക്കുൾ പൊത്തിവെപ്പേൻ, എൻ ചെല്ല കണ്ണനെ വാ വെച്ചു തരുമോ. ഇതിന്റെ മോൻ അനിയൻകുട്ടിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ജയും നസ്രിയും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള തിരുമണം എന്നും നിക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയപ്രകാശും സാധന സർഗവും ചാരുലതയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. പാർവതിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ചിന്നുചേച്ചിയുടെ പ്രിയപ്പെട്ട മകനായിട്ടുള്ള അനിയൻകുട്ടിന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഫെയിൽ എന്നാൽ തോൽവിയല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അഥവാ പഠനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. തോൽവികളെ പാഠങ്ങളാക്കി മുന്നോട്ട് കുതിക്കാൻ ഈ അബ്ദുൽ കലാം ഓർമ്മദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ഇന്ന് ജൂലൈ 27, ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മദിനം.
6: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474209090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
6: ഹലോ, നമസ്കാരം
5: മോളെ. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
6: നല്ല വിശേഷം,
5: സുഖമായിട്ടിരിക്കുകയാണ്.
6: അവിടെ എല്ലാവർക്കും സുഖമാണോ?
5: എല്ലാരും സുഖമായിട്ടിരിക്കാണ് കേട്ടോ.
6: എന്റെ പതാരക്കാരൻ പയ്യൻ അവിടെ ഉണ്ടോ?
5: അവനിവിടെയുണ്ട്.
6: ഞാൻ തിരക്കിന്ന് പറയണേ.
5: തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട് തിരക്കിന്ന് പറയാറുണ്ട്. പിള്ളേരൊക്കെ ഉറങ്ങിയോ?
6: ഉറങ്ങിയല്ലേ.
5: അപ്പൊ പാട്ട് കേൾക്കാനായിട്ട് ഇത്തവണ പിള്ളേരില്ല. ടീച്ചർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
6: പാട്ട് മറന്നല്ലോ. ഉടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ എന്ന് പാട്ട് കേൾപ്പിച്ചേർന്ന മോളെ.
5: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
6: ഉണ്ടല്ലോ.
5: ആർക്കാണ്
6: ഇത്? നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക് വേണ്ടി.
5: ചിത്ര ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ.
6: ഞാനാണെങ്കിലേ മോളെ, രണ്ടു മൂന്ന് ദിവസത്തേക്ക് മുമ്പ് രാത്രിയില് ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോ ഒരു യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടേ.
5: കണ്ടു.
6: അപ്പം എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിൽ ഇടിച്ചിറങ്ങിയ വേദനയായിരുന്നു. ഞാനും ചിത്ര ചേച്ചിയുടെ കണക്ക് തന്നെ കരഞ്ഞിട്ടാണ് അന്ന് കിടന്നുറങ്ങിയത്. ചേച്ചിയുടെ ആ ദുഃഖം, ഇത്രയും മലയാളികളെ പാടി അവരുടെ ദുഃഖങ്ങളെല്ലാം മാറ്റി ഇട്ട് ഉള്ള ആ ചിത്രാമ്മ എന്നും രാത്രിയില് മോടെ കാര്യം ഓർത്തിട്ട് കരഞ്ഞിട്ടേ കിടന്നുറങ്ങാറുള്ളെന്ന് പറഞ്ഞു.
5: ഉറങ്ങാറുള്ളൂ.
6: അപ്പൊ എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് അങ്ങ് ഭയങ്കര സങ്കടമായി. ഞാനും കരഞ്ഞു അത് കേട്ടിട്ട്.
5: അതൊരു തീരാ നോവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്.
6: ഒരു ദിവസം ചേച്ചിയുടെ ഒപ്പം തന്നെ, ചേച്ചി ഞാൻ നേരിട്ട് കണ്ടെങ്കിൽ ഞാനൊന്നൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഞാൻ
5: കൊടുക്കും
6: എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിപ്പോ ഇത് സംസാരിക്കുന്നത്.
5: ഓക്കെ, അപ്പൊ ഭാവിയിൽ കാണാനായിട്ട് പറ്റട്ടെ കേട്ടോ.
6: ഓക്കെ, എനിക്ക് ചേച്ചിയെ അത്രക്ക് ഇഷ്ടമാണ്, ചേച്ചിയുടെ പാട്ട് ഇഷ്ടമാണ്. അപ്പം ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ ഈ പാട്ട് സമർപ്പിക്കുന്നു മോളെ.
5: ഈ പാട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ചിത്ര ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ.
6: ഓക്കെ മോളെ. ഓക്കെ, താങ്ക് യു മോളെ,
5: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
6: ഓക്കെ,
5: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. 1969 റിലീസായിട്ടുള്ള ജ്വാല എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും ബി വസന്തയും ചേർന്ന് പാടിയിട്ടുള്ള കുടമുല്ല പൂവിനും എന്ന എവർഗ്രീൻ പാട്ടാണ്. വയലാർ രാമവർമ്മയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും നമ്മുടെ സ്വന്തം വാനം പാടി ചിത്രാമയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ FM, ഞാൻ രമ്യ അനിൽകുമാർ പെരുംകുളത്ത് നിന്നും. എനിക്ക് ബോംബെ എന്ന സിനിമയിലെ കണ്ണാളനെ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ മണിരത്നം സാറിന്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ടുള്ള ബോംബെ എന്ന മൂവിയിലെ ഒരു പാട്ടാണ്. നമ്മുടെ AR റഹ്മാൻ സാറും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെയും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, എനിക്ക് ചിന്ന ചിന്ന ആസേ സോങ് പ്ലേ ചെയ്ത് തരുമോ? എന്റെ പേര് തൻസിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൻസിയ ചോദിച്ചിരിക്കുന്ന പാട്ട് റോജ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മിൻമിനി പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. എ ആർ റഹ്മാൻ സാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ തൻസിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയർ ജനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.
1: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ.

ലൗഡ് സ്പീക്കറിൽ ഇന്ന് ഞാറ്റുവേല എന്ന സെഗ്മെന്റ് ആണ് കൂടെ ജീവിയാണ്. എല്ലാവരും ഓണത്തെ വരവേൽക്കുന്ന ആ ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് ഓരോ വർഷവും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഓണം ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എന്ന് തോന്നി പോകുന്നുണ്ട്. ഈ വർഷം ഇനി ഒരു മാസം കൂടി കഴിയുമ്പോൾ നമ്മുടെ ഓണം അങ്ങ് എത്തുകയാണ്. ഓണത്തിന്റെ വിവിധ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമ്പോൾ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കർഷകന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൃഷി വിളവെടുക്കുന്നു, ആ പച്ചക്കറികളും ബാക്കി കാര്യങ്ങളൊക്കെ വിറ്റഴിക്കുന്നതും ഈ ഒരു ഓണം വിപണിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, പൂക്കളമാണ്. യെസ്, ഇന്ന് ഞാറ്റുവേലയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് നാടൻ ഓണപ്പൂക്കളെ കുറിച്ചാണ് കേട്ടോ. ഒരു ബേസിക് നോളജ് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരങ്ങളാണ് പൂക്കൾ എന്ന് പറയുന്നത്. ബഹുവർണ്ണത്തിലുള്ള പൂക്കളെയും പൂമ്പാറ്റകളെയും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. പൂക്കൾ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളത് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ടല്ലേ. നമ്മുടെ കാർഷിക സംസ്കൃതിയിലും ആഘോഷങ്ങളിലും ആചാരങ്ങളിലും എല്ലാം തന്നെ പൂക്കൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ജനനത്തിലും മരണത്തിലും വിവാഹത്തിലും പൂക്കൾക്ക് വലിയ പങ്കാണുള്ളത്. പൂക്കൾ ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് ഒഴിച്ചുകൂടാനേ സാധിക്കില്ല. ലോകത്തിന്റെ പല ഭാഗത്തും പൂക്കളുടെ ഉത്സവങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന, തുടർച്ചയായി 10 ദിവസങ്ങളിൽ പൂക്കളം തീർത്ത് ആഘോഷിക്കുന്ന നമ്മുടെ പൊന്നോണത്തിന്റെ അത്ര വരില്ല ഒന്നും തന്നെ. ഓണം എന്ന് പറയുന്ന ആഘോഷം ലോകത്ത് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐതിഹ്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വലിയൊരു ആഘോഷമാണല്ലേ. മാവേലിയെ വരവേൽക്കാൻ നാട് മുഴുവൻ പൂക്കൂടയുമായി അലഞ്ഞ് ഒട്ടേറെ നാടൻ പൂവുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് കുട്ടികൾ നുള്ളിയെടുത്തിരുന്ന കാലം ശരിക്കും ഓർമ്മയിലായിട്ടുണ്ട്. ഇന്നിപ്പോ എത്ര കുട്ടികൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന ഓണക്കാലം എത്ര പേരാണ് പൂക്കൂടയുമായി പൂന്നുള്ളാൻ പാടത്തേക്ക് ഇറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടും തന്നെയാണ്, വളരെ തുച്ഛമായ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളല്ലേ. പക്ഷേ ഞാനിത് പറയുമ്പോൾ പലർക്കും വരുന്ന ഒരു വലിയ മെമ്മറി ഉണ്ട്, പണ്ട് കാലത്തെ ഓണം. യെസ്, അത്തം മുതൽ ഓരോ ദിവസവും പൂക്കളത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് തിരുവോണമാകുമ്പോഴേക്കും 10 പൂക്കളങ്ങൾ തീർക്കുന്നതായിരുന്നു പണ്ടത്തെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കർണാടകയിൽ നിന്നും തോവാളയിൽ നിന്നും വരുന്ന രാസവളമിട്ട് കീടനാശിനി തളിച്ചു വരുന്ന പൂക്കൾ കാശുകൊടുത്ത് വാങ്ങി പൂക്കളം തീർക്കുകയാണ് നാം. കാണാൻ ഭംഗി എന്നുള്ളൊരു കാര്യം മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൂക്കൾ പറിക്കാൻ പോകുന്ന എക്സ്പീരിയൻസോ നമ്മുടെ നാട്ടിലെ തന്നെ പൂക്കൃഷികളൊന്നും ഇന്ന് സുലഭമല്ല എന്ന് പറയാം. പണ്ടുകാലത്ത് ചിങ്ങം പിറന്നാൽ പൂക്കളുടെ തിരയിളക്കം തന്നെയായിരുന്നു എല്ലായിടത്തും. കാട്ടിലും മേട്ടിലും വള്ളിപ്പടർപ്പിലും പുഴയോരത്തും നിറയെ പൂക്കളായിരുന്നു. പൂവേ പൊലി പാടിക്കൊണ്ട് കുട്ടികൾ നാടു നീളെ പൂക്കൾ പറിക്കാൻ ഇറങ്ങുമായിരുന്നു. അവർക്കിടയിൽ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് പൂക്കൾ കക്കാൻ പോകുന്നവരുമുണ്ടായിരുന്നു. അത്തരം ആ ഓർമ്മകളെ പോലെ തന്നെ നാടൻ ഓണപ്പൂക്കളും വിസ്മൃതിയിലായിരിക്കുകയാണ്. എന്തായാലും ചില നാടൻ പൂക്കളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Fail എന്നാൽ തോൽവിയല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അഥവാ പഠനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. തോൽവികളെ പാഠങ്ങളാക്കി മുന്നോട്ട് കുതിക്കാൻ ഈ അബ്ദുൽ കലാം ഓർമ്മ ദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ഇന്ന് ജൂലൈ 27 ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മ ദിനം.
0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക്. ഓണത്തിന് ഇനി ദിവസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഓണത്തിന്റെ നാടൻ പൂക്കളെ പറ്റി ഞാറ്റുവേലയിലൂടെ നമുക്ക് കേട്ടറിയാം. ഒരു മാസം സമയമുണ്ടായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ പൂക്കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലയളവ് തന്നെയാണ്. ആദ്യം ഓണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓണത്തിന് അത്തപ്പൂക്കളം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പൂവ് എന്ന് പറയുന്നത് തുമ്പപ്പൂവാണല്ലേ. തുമ്പപ്പൂ ഇല്ലാതെ മലയാളിക്ക് എന്ത് ഓണാഘോഷം? മാവേലി തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച തുമ്പപ്പൂ ഇല്ലാതെ ഓണത്തിന് പൂക്കളം നിർമ്മിക്കരുത് എന്നാണ് ചൊല്ല്. അതായത് ഒരിതൽ തുമ്പപ്പൂവെങ്കിലും ഇല്ലാതെ പൂവിടുന്നത് ദോഷമായി മുൻകാലങ്ങളിൽ കണക്കാക്കിയിരുന്നു. ലാമിയേസി കുടുംബത്തിൽപ്പെട്ട ല്യൂക്കസ് ആസ്പിരെ എന്ന ശാസ്ത്രനാമത്തിലുള്ള സസ്യമാണ് തുമ്പച്ചെടി. കരുന്തുമ്പ, പെരുന്തുമ്പ എന്നിങ്ങനെ രണ്ട് തരത്തിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ചില ചെടികൾ 50 സെന്റിമീറ്റർ വരെ പൊക്കം വയ്ക്കും. വെള്ള നിറത്തിലാണ് പൂക്കൾ. പൂവിൽ സുഗന്ധദ്രവ്യവും ആൽക്കലോയിഡും ഇലകളിൽ ഗ്ലൂക്കോസൈഡും ഉണ്ട്. ആയുർവേദത്തിൽ വാദം, കഫം, പിത്തം, ജ്വരം എന്നിങ്ങനെ രോഗങ്ങൾക്കുള്ള ഒട്ടേറെ ഔഷധങ്ങളുടെ നിർമ്മിതിയിൽ തുമ്പ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ തുമ്പപ്പൂ എടുത്ത് നമ്മൾ ഓണത്തിന് അത്തമിടുന്നതല്ലാതെ ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ തുമ്പ. പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയാതിരിക്കുക. ഇന്നിപ്പോ കുറവാണ്. പണ്ടൊക്കെ തുമ്പപ്പൂക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു, തുമ്പച്ചെടികളും. ഇന്ന് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആയുർവേദത്തിൽ വാദം, കഫം, പിത്തം, ജ്വരം എന്നിങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടും തുമ്പ ഉപയോഗിക്കുന്നുണ്ട്. മുക്കുറ്റിയാണ് അടുത്തത്. കേരം തിങ്ങും കേരള നാട്ടിൽ തെങ്ങിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. വളരെ കുഞ്ഞു തെങ്ങ് ഓല വിരിച്ചു നിൽക്കുന്നത് പോലെ ഒരു ഭൂമിക്ക് സമാന്തരമായിട്ടാണ് അതിന്റെയും ഇലച്ചാർത്ത് എന്ന് പറയാം. കൈകൾ കൊണ്ട് നുള്ളിയെടുക്കാൻ പാടുള്ള തരത്തിൽ കുഞ്ഞായിരിക്കും ഇതിന്റെ മഞ്ഞ നിറത്തിലുള്ള പൂവ്. കുഞ്ഞു കോളാമ്പി പൂവിന്റെ ആകൃതിയിലായിരിക്കും ഇത് കാണുക. ഇതിന് ആയുർവേദത്തിൽ മുറിവിന് മുക്കുറ്റി മരുന്നായി അരച്ചു പുരട്ടുന്നുണ്ട്. മൂലം നാളിലാണ് മുക്കുറ്റി പൂക്കളത്തിൽ ഒരുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പൂക്കൾക്കൊക്കെ ഓരോ പ്രത്യേകതകളും ഓരോ കണക്ഷനും ഉണ്ട്. ചെമ്പരത്തി നമുക്കൊക്കെ അറിയാവുന്ന പൂവ് തന്നെയാണല്ലേ. ചെമ്പരത്തി നമ്മുടെ നാട്ടിൽ പല വർണ്ണങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇന്ന് ഒരു നാടൻ ഓണപ്പൂവ് തന്നെയാണ് ചെമ്പരത്തി. മാൽവേസി കുടുംബത്തിലെ ഈ സസ്യത്തിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഹിബിസ്കസ് റോസ സയനൻസിസ് എന്നാണ്. വെള്ള, മഞ്ഞ, ഓറഞ്ച്, നീല, ചുവപ്പ് ഇനങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. പുരാണത്തിലെ രാവണൻ രചിച്ചതെന്ന് കരുതപ്പെടുന്ന അർക്കപ്രകാശം എന്ന ഗ്രന്ഥത്തിൽ ചെമ്പരത്തിയുടെ ഔഷധ ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട്. ചോതിനാൾ മുതലാണ് ചുവപ്പ് ചെമ്പരത്തി പൂക്കളങ്ങളിൽ സ്ഥാനം പിടിക്കുക. അങ്ങനെ ഓരോ നാളിനനുസരിച്ചാണ് പൂക്കളങ്ങളിൽ ഓരോ പൂക്കൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലായില്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന ഞാറ്റുവേലയാണ് വിത്ത് മീ ജീവി സ്റ്റേറ്റ് യൂണിറ്റ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ലൗഡ് സ്പീക്കറിന്റെ ഞാറ്റുവേല എന്ന സെഗ്മെന്റ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാക്കപ്പൂവാണ് കേട്ടോ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. കാര്യം ഒരു ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓണത്തിന് പൂക്കളം തീർക്കുമ്പോൾ ഉപയോഗിക്കുന്ന നാടൻ പൂക്കൾ ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് ഓണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചെടികളൊക്കെ നമുക്ക് നടാനുള്ള ഒരു സമയം കൂടിയാണ്. കാക്കപ്പൂ എന്ന് പറയുന്നത് മാംസഭൂജികളായ സസ്യങ്ങളിൽ വളരെ ചെറുതാണ്. ലെറ്റിബുലേറിയസി കുടുംബത്തിലെ ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് യൂട്രിക്കുലേറിയ റെട്രിക്കുലേറ്റ എന്നാണ്. യുനെസ്കോയുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളടങ്ങുന്ന ചുവപ്പ് പട്ടികയിൽ ഉൾപ്പെടുന്ന വയലുകളിൽ കാണപ്പെടുന്ന ചെടിയുടെ പൂവിന് അത്യാകർഷകമായിട്ടുള്ള വയലറ്റ് നിറമാണുള്ളത്. കണ്ണൂരിലെ മാടായിപ്പാറയിൽ ഇത് ധാരാളം കണ്ടുവരുന്നുണ്ട്. വയലുകളിലും ജനസാന്നിധ്യമുള്ള കുന്നുകളിലും കണ്ടുവരുന്നുണ്ട്. വയലിലുള്ളതിന് കടുത്ത നിറമായിരിക്കും. തന്റെ അടുത്തു വരുന്ന സൂക്ഷ്മജീവികളെ ആകർഷിച്ച് അതിന്റെ ഓടിനുള്ളിൽ വീഴ്ത്തി ആഹാരമാക്കുന്നു. കൂടാതെ വേരുകൾ ഉപയോഗിച്ച് പോഷണം വലിച്ചെടുക്കാനും ഈ ചെടികൾക്ക് സാധിക്കും. പൂരാടം നാളിൽ കാക്കപ്പൂ പൂക്കളത്തിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു പണ്ട് കാലത്ത്. കാക്കപ്പൂരാടത്തിന് കാക്കയോളം പൊക്കത്തിൽ കാക്കപ്പൂ വിടണമെന്നാണ് പറയാറ്. അതൊരു പഴഞ്ചൊല്ലാണ്. എന്തായാലും ഈ കാക്കപ്പൂ യുനെസ്കോയുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളുടെ ചുവന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്ന് ഇതൊന്നും കാണാൻ തന്നെ ഇല്ല എന്ന് പറയാം. ശംഖുപുഷ്പം ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. പലരും ശംഖുപുഷ്പം വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ശംഖുപുഷ്പവും ഒരു നാടൻ ഓണപ്പൂവ് തന്നെയാണ്. ആകൃതിയിൽ ശംഖിന്റെ രൂപം വരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇതിനെ ശംഖുപുഷ്പം എന്ന് വിളിക്കുന്നത്. വെള്ള വയലറ്റ് നിറങ്ങളിലാണ് ഇന്നത് കണ്ടുവരുന്നത്. ഒരു നാടൻ വള്ളി സസ്യമാണ് കേട്ടോ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. വെള്ള നിറമുള്ളത് വിശാഖം നാളിലും വയലറ്റ് നിറമുള്ളത് പൂരാടത്തിലും പൂക്കളങ്ങളിൽ അലങ്കരിക്കാമെന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഫാബീസി കുടുംബക്കാരിയായ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്ലിറ്റോറിയ ടെർനൈറ്റിയ എന്നാണ്. നമ്മുടെ വേലിപ്പടപ്പുകളിൽ പടർന്നു വരുന്ന സസ്യമാണിത്. ബുദ്ധിശക്തിക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ ഉറക്കമുണ്ടാക്കാനും മറ്റു പലതിനും ശംഖുപുഷ്പത്തിന്റെ വേരും പൂവും മൊത്തമായും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓടപ്പൂ, ഈച്ചപ്പൂ, കണ്ണാന്തളി, കനകാമ്പരം, നെല്ലുത്തരിപ്പൂ, കുറിഞ്ഞി, തെച്ചി, മന്ദാരം, അശോകം, കൊങ്ങിണി, പാരിജാതം, പവിഴമല്ലി, കടമ്പ്, പിച്ചകം, കുങ്കുമം, അങ്ങനെ ഓണപ്പൂക്കളുടെ ഒരു വലിയ നിര തന്നെയാണ്. ഒരു കടലോളം വരുന്ന ഇനങ്ങൾ. അവയിൽ പലതും നമ്മുടെ നാട്ടുപറമ്പുകളിൽ ഇപ്പോഴും കാണുന്നവ തന്നെയാണ്. അവയെ നമുക്ക് നമ്മുടെ ഓണപ്പൂക്കളങ്ങളിലേക്ക് തീർച്ചയായിട്ടും ആനയിക്കാം. അങ്ങനെ ഈ ഓണത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന, പണ്ട് ഉപയോഗിച്ചിരുന്ന, ഓരോ നാളനുസരിച്ചും കോൺസെപ്റ്റ് വൈസൊക്കെ ഉപയോഗിച്ചിരുന്ന പൂക്കളൊക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചുവരവായിരിക്കും കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമായിരിക്കും. അങ്ങനെ അതിനകത്ത് ഒരുപാട് പൂക്കളാണുള്ളത്. നമ്മൾ ശംഖുപുഷ്പത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ അടുത്ത സമയത്ത് ശംഖുപുഷ്പം ഉപയോഗിച്ചുകൊണ്ട് സർബത്ത് കൊടുക്കുന്ന ഒരു കട ഞാൻ കാണാനിടയായി കേട്ടോ. പറഞ്ഞതുപോലെ ശംഖുപുഷ്പം ആയിക്കോട്ടെ, തുമ്പ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇനങ്ങൾ കൂടിയാണ്. എന്തായാലും ആ ശംഖുപുഷ്പത്തിന്റെ സർബത്ത് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. വിത്ത് മീ ജി വി സ്റ്റേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പലപ്പോഴും ഞാറ്റുവേലയിൽ ഞാൻ അടുക്കളത്തോട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അടുക്കളത്തോട്ടം പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ തോട്ടം ഒരുക്കുമ്പോൾ ഏത് തരത്തിലുള്ള മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ വളപ്രയോഗം, ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അടുക്കളത്തോട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കുറെ ഇനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഞാറ്റുവേലയിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. അതിനകത്ത് വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. പയർ, പടവലം, വെണ്ടയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നവയാണ്. അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പയർ എന്ന ഇനത്തെ കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും അധികം വാണിജ്യ പ്രാധാന്യമുള്ള പച്ചക്കറിയാണ് നമ്മുടെ ഈ പയർ എന്ന് പറയുന്നത്. നിറത്തിലും വലിപ്പത്തിലും കേരളത്തിലെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നുവെങ്കിലും കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട പച്ചക്കറികളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ പയർ. അതിൽ യാതൊരു സംശയവുമില്ല. പയർ വീട്ടിലില്ലെങ്കിലും പച്ചക്കറി കടകളിൽ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട്. അത് വിവിധ രീതിയിൽ കറികളാക്കി ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിന് നല്ലതാണ് കേട്ടോ. പയർ കൊണ്ടുണ്ടാക്കുന്ന തോരനോ മിഴുക്ക് പുരട്ടിയോ കേരളത്തിന്റെ വീടുകളിൽ മിക്ക ദിവസങ്ങളിൽ ഉണ്ടാകും. ഉണ്ടാക്കാനും സിമ്പിളാണ്. പന്തലിൽ പടർത്താവുന്ന വള്ളിപ്പയർ, അധികം പടരാത്ത തടപ്പയർ, കുറ്റിച്ചെടിയായി വളരുന്ന കുറ്റിപ്പയർ എന്നിങ്ങനെ പല ഇനങ്ങളും പയറിനുണ്ട്. ചെലവേറുമെങ്കിലും കൂടുതൽ ലാഭം തരുന്ന വള്ളിപ്പയർ കൃഷിയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുതലായും നടത്തുന്നത്. എന്നാൽ വീട്ടാവശ്യത്തിനായി തടപ്പയറും കുറ്റിപ്പയറുമാണ് മുഖ്യം. അടുക്കളത്തോട്ടങ്ങളിൽ ഏതു സമയത്തും പയർ നമുക്ക് കൃഷി ചെയ്യാം. പയർ കൃഷി ചെയ്യുമ്പോൾ കറി ആവശ്യങ്ങൾക്കുള്ള പയർ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മണ്ണിന് ഫലപൂഷ്ടതയും കിട്ടുന്നു. പയറിന്റെ വേരിൽ വളരുന്ന റൈസോബിയം എന്ന സൂക്ഷ്മാണു അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുത്ത് സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാവുന്ന രൂപത്തിലുള്ള വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് മണ്ണിനെ ഫലപൂഷ്ടിയുള്ളതാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ പയർ എന്ന ഇനം മണ്ണിനും മനുഷ്യനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പന്തൽ പയറിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യത്തേത് ലോല എന്ന ഇനമാണ്. അതായത് നീണ്ട ഇളം പച്ച നിറമുള്ള പയറിന്റെ അഗ്രഭാഗത്ത് ചുവന്ന ഒരു പാട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇനത്തെ തിരിച്ചറിയുന്നത്. കറുത്ത മണികൾ, നന്നായി പടരുന്ന ഇനം, മികച്ച വിളവ് എന്നിവ ലോലയുടെ പ്രത്യേകതകളാണ്. പന്തൽ പയർ ഇനമാണ് കേട്ടോ ലോല. പയറുകൾക്ക് 45 സെന്റിമീറ്റർ മുതൽ 55 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. കേരളത്തിൽ മിക്ക ജില്ലകളിലും പ്രിയപ്പെട്ട ഒരു ഇനം കൂടിയാണ് ലോല എന്നത്. വൈജയന്തി എന്നതാണ് അടുത്ത ഇനം. പടരുന്ന സ്വഭാവമുള്ള ഈ പയർ ഇനത്തിന് നല്ല ചുവപ്പ് നിറമാണ്. ബ്രൗൺ നിറമുള്ള വിത്തുകളോടുകൂടി ഇവ മികച്ച വിളവ് നൽകുന്നുണ്ട്. തൃശൂർ ജില്ലയിലാണ് ഈ ഇനം പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അടുത്ത വെള്ളായണി ജ്യോതികയാണ്. അച്ചിങ്ങപ്പയറിന്റെ പുതിയ ഒരിനം. നല്ല നീളമുള്ള മികച്ച വിളവ് നൽകുന്ന ജ്യോതികയ്ക്ക് പയറിനെ ബാധിക്കുന്ന ഫ്യൂസേറിയം എന്ന വാട്ട രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. കായ്കൾക്ക് ഇളം പച്ച നിറമാണ്. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇനം നമ്മളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. വെള്ളായണി ജ്യോതിക എന്നതാണ് ഈ ഇനത്തിന്റെ പേര്. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാനും പ്രതിരോധ ശേഷി കൂടുതലുമാണ് ഈ പയറിന്. മാലിക, ഇതൊരു പടരുന്ന ഇനമാണ്. ഇളം പച്ച നിറമുള്ള കായകൾ, 40 സെന്റിമീറ്റർ നീളം എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇടത്തരം വിളവ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. പിന്നുള്ളത് കുറ്റിപ്പയർ ഇനങ്ങളാണ് കേട്ടോ. കേൾക്കാം നമുക്ക് അതിനെപ്പറ്റി ലൗഡ് സ്പീക്കറിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

അടുക്കളത്തോട്ടത്തിൽ വളർത്താൻ കഴിയുന്ന കുറേ അധികം പയറിനങ്ങളെ പറ്റിയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വള്ളിപ്പയറുകളുടെ ഇനങ്ങൾ പറഞ്ഞു, ഇനി കുറ്റിപ്പയറുകളാണ് ചിലർക്ക് അതായിരിക്കുമല്ലോ താല്പര്യം. കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു കുറ്റിപ്പയറിനമാണ് കനകമണി എന്ന് പറയുന്നത്. നല്ല പച്ച നിറമുള്ള കായകൾക്ക് 18 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ നീളം വരും. ചുവന്ന വിത്തുകൾ മണിയായും ഒഴിച്ചും ഉപയോഗിക്കാവുന്ന ഇനമാണ്. മികച്ച സ്വാദ് എന്നൊരു സവിശേഷത കൂടെ ഈ കനകമണിക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നരപ്പ് രോഗത്തിനെതിരെയും കരിമ്പിൻ കേടിനെതിരെയും പ്രതിരോധ ശേഷിയും കുറ്റിപ്പയർ ഇനമായിട്ടുള്ള കനകമണിക്കുണ്ട്. അടുത്തത് കൈരളി എന്നുള്ള ഒരു ഇനമാണ്. ചുവപ്പ് നിറത്തിലുള്ള കുറ്റിപ്പയറിനം മൊസൈക്കിനെതിരെ രോഗപ്രതിരോധ ശേഷി ഈ ഒരു പയറിനത്തിനുണ്ട്. 20 മുതൽ 25 സെന്റിമീറ്റർ നീളവും ഇതിന് വരും. ബ്രൗൺ വിത്തുകൾ ഈ ഇനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പൂമ്പ കോമൾ എന്നൊരു വിത്തുണ്ട്. വിത്തിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പറിച്ചു മാറ്റി കൃഷി ചെയ്യാവുന്ന ഒരു വെറൈറ്റി ഇനമാണ് കേട്ടത്. പച്ച നിറമുള്ള കായകളുള്ള ഈ ഇനം ഇടവിള കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. കൃഷി ചെയ്യുമ്പോൾ കർഷകർ ഈ ഇനത്തിന്റെ പേരൊന്നും നോക്കിയിട്ടായിരിക്കില്ല കുറെ ആൾക്കാരൊക്കെ കൃഷി ചെയ്യുന്നത്. ഭാഗ്യലക്ഷ്മി എന്നൊരു ഇനമുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നേരത്തെ കായ്ക്കുന്ന ഇനമാണ്. ഇളം പച്ച നിറത്തോടു കൂടിയ കായകളാണ്. വരയും കുറയും ഉള്ള വിത്തുകൾ ഇതിനുണ്ട്. ആ വിത്തുകൾ നോക്കി നമുക്കിത് മനസ്സിലാക്കാം. മികച്ച സ്വാദാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി തടപ്പയർ ഇനങ്ങളുണ്ട്. അതിൽ ഒരു ഇനത്തെ പറ്റി മാത്രമാണ് ഞാനീ പറയുന്നത്. അത് അനശ്വര എന്നിനമാണ്. കുറ്റിപ്പയറിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ വളരുന്ന തടപ്പയറിനമാണ് അനശ്വര. തണലുള്ള സ്ഥലങ്ങളിലും മണൽ പ്രദേശങ്ങളിലും ഇവ നന്നായിട്ട് വളരുന്നുണ്ട്. പയർ എന്നതിലുപരിയായിട്ട് നല്ല ഒരു ആവരണ വിളയായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം. അടുക്കള തോട്ടത്തിന് അനുയോജ്യമായ ഒരു ഇനമാണ് കേട്ടോ അനശ്വര എന്ന് പറയുന്നത്. പയറിന്റെ ഇനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വളരെ വിശദമായി പറഞ്ഞു. ഈ പയർ കൃഷി ചെയ്യണ്ടേ നമുക്ക് അടുക്കള തോട്ടത്തിൽ? യെസ്, കേൾക്കാം നമുക്ക് ഞാറ്റുവേലയിലൂടെ. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം.

യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

പയറിന്റെ കൃഷി രീതികളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. നനയ്ക്കുന്നതിന് സൗകര്യമുണ്ടെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ ഏത് സമയത്തും പയർ കൃഷി ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും ജൂൺ ജൂലൈ മാസമാണ് പയർ നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം, അതായത് നമ്മൾ ഈ കടന്നു പോകുന്ന സമയം. ജൂലൈയിൽ നട്ടതിനു ശേഷം നല്ല മഴയ്ക്ക് ശേഷം സെപ്റ്റംബർ മാസത്തോടെ വിളവെടുക്കുകയും ഏറ്റവും മികച്ച വിളവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവാണ്. മഴക്കാലത്ത് ഉയർന്ന തടങ്ങളെടുത്ത് പയർ കൃഷി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മീറ്റർ വീതിയുള്ള തടങ്ങളിൽ കുറ്റിപ്പയറിനങ്ങൾ നടാവുന്നതാണ്. 1 കുഴിയിൽ 5 വിത്തുകളിട്ടാണ് നടുന്നത്. ഇവ മുളച്ച് വളർന്നു വരുമ്പോൾ ആരോഗ്യമുള്ള 2 തൈകളെ നിർത്തി ബാക്കിയുള്ളവ നമുക്ക് വിഴുതുകളയാം. ചെടികളുടെ തലപ്പുകൾ പടരാൻ തുടങ്ങുമ്പോൾ കമ്പുകൾ നാട്ടിക്കൊടുക്കും. കുറ്റിപ്പയറിനങ്ങൾക്ക് ഈ കമ്പുകൾ മാത്രം. എന്നാൽ വള്ളിപ്പയറിനങ്ങൾ തലപ്പുകൾ നീളം വെച്ച് വരുന്നതനുസരിച്ച് പന്തലിൽ കയറ്റണം. മഴക്കാലത്ത് പയർ കൃഷി ചെയ്യുമ്പോൾ ചെടിയുടെ കടഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുവാൻ അനുവദിക്കരുത്. വേനൽക്കാലത്ത് സ്ഥിരമായി നനയ്ക്കുകയും വേണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൂടി അതിനകത്ത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി പയർന്നു വരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം കർഷകന് ഏറ്റവും തിരിച്ചടിയാവുന്നത് ഈ രോഗങ്ങൾ വന്ന് നമ്മുടെ പയറൊക്കെ നശിച്ചു പോകുന്നത് തന്നെയാണ്. പയറിന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് കരിമ്പിൻ കേട് അഥവാ വള്ളി ഉണക്കം എന്ന് പറയുന്നത്. ചെറിയ തൈച്ചെടികളുടെ മണ്ണുമായി സ്പർശിക്കുന്ന ഭാഗത്ത് നനഞ്ഞ പാടുകൾ കാണുന്നതാണ് ആദ്യ ലക്ഷണം. ക്രമേണ ചെടി ചീഞ്ഞു പോവുകയും ചെടിയുടെ തണ്ടുഭാഗങ്ങൾ കറുത്ത് നശിച്ചു പോവുകയും ചെയ്യും. ഈ രോഗം വളരെ വേഗം മറ്റു ചെടികളിലേക്ക് വ്യാപിക്കുന്നു. മഴയുള്ള സമയത്തും വെള്ളം കെട്ടി നിൽക്കുന്നിടത്തും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ഇതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് മുൻകരുതൽ എന്ന നിലയ്ക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നടുന്നതിന് മുമ്പ് ഒഴിച്ച് തടം പുതുക്കാം. 10 ദിവസം ഇടവിട്ട് ഇത് ആവർത്തിക്കുന്നതും വളരെ നല്ലതാണ്. കൂടാതെ പയർ കൃഷി ചെയ്യുന്നതിന് മുമ്പായി തടത്തിൽ ചവറ് കൂട്ടി തീയിട്ട് കത്തിക്കുന്നത് നല്ലതാണ്. പയർ കൃഷി അവസാനിച്ചാൽ അതിന്റെ അവശിഷ്ടങ്ങൾ നശിപ്പിച്ചു കളയുന്നത് രോഗകാരികളായിട്ടുള്ള കുമിളുകളെ ഒഴിവാക്കുന്നതിനും സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കർഷകർ ചെയ്തേ മതിയാകൂ കേട്ടോ. ചൂടുവാട്ടം എന്ന രോഗമാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ചുവടുവാട്ടം എന്ന രോഗമാണ് പയറിന് വരുന്ന കർഷകരൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഇത് നമ്മൾ അടുക്കളത്തോട്ടത്തെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഞാറ്റുവേലയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ചുവടുവാട്ടം എന്ന രോഗത്തെ പറ്റി ഞാൻ പറഞ്ഞുതരാം. കരിമ്പിൻ കീട് പോലെ തന്നെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് ചുവടുവാട്ടം. പയർ ചെടികൾ പെട്ടെന്ന് വാടിപ്പോകുന്നു, ഒപ്പം ചെടിയുടെ അടിഭാഗം സാധാരണമായ വിധം ഇങ്ങനെ തടിച്ചു വരുന്നു. ഈ രോഗവും വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തടം ചുടുക, രോഗബാധിതമായ പയർ ചെടികൾ നശിപ്പിച്ചു കളയുക എന്നതിനോടൊപ്പം സ്യൂഡോമോണസ് 20 gram പെർ ലിറ്റർ എന്ന തോതിൽ ഉപയോഗിക്കുന്നതും വളരെ ഫലപ്രദമാണ്. അടുക്കളത്തോട്ടത്തിൽ ഈ പയർ ഇങ്ങനെ അടുപ്പിച്ച് കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. വിത്തുകൾ നടുമ്പോൾ തന്നെ സ്യൂഡോമോണസ് 10 gram വിത്തുകളുമായി കലർത്തിയ ശേഷം നട്ടാൽ ഈ ഒരു ചുവടുവാട്ടത്തെ നമുക്ക് പ്രതിരോധിക്കാം. അപ്പോൾ നടുന്നതിന് മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുക, അതാണ് ഏറ്റവും നല്ലത്. മൊസൈക്ക് രോഗമാണ് അടുത്ത ഒരു രോഗം. പയറിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ്. ഇലകളിലെ പച്ച നിറം ക്രമേണ മഞ്ഞ നിറമായിട്ട് മാറുന്നു. ഇലക്കുരുടിൽ ഇലഞ്ഞരമ്പ് കട്ടിയായി കാണൽ, ഇലകൾ ചെറുതാവുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഈ അസുഖം ബാധിച്ച ചെടിയിൽ നിന്ന് നീരൂറ്റിക്കുടിച്ച് വലുതാകുന്ന ഇലപ്പേനുകളാണ് രോഗം പരത്തുന്നത്. ഈ രോഗത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് ആരോഗ്യമുള്ള രോഗവിമുക്തമായ ചെടികളിൽ നിന്ന് മാത്രം വിത്തുകൾ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് കേട്ടോ. മൊസൈക്ക് രോഗം ബാധിച്ച ചെടികൾ പൂർണ്ണമായിട്ടൊന്ന് നശിപ്പിച്ചു കളയുക. അതോടൊപ്പം ഇലപ്പേനുകളെ നിയന്ത്രിക്കുന്നതും രോഗം പടരുന്നത് കുറയ്ക്കും. അപ്പൊ ഇത് പടരാൻ സാധ്യതയുള്ളൊരു രോഗമാണ്. അടുക്കളത്തോട്ടം തയ്യാറാക്കുന്നവർ, അത് വീട്ടമ്മമാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവരിതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലപ്പുള്ളി രോഗം നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ്. പയർ ചെടികളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ പൊട്ടുകൾ പോലുള്ളൊരു പാടുകളാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ് ഇലപ്പുള്ളി രോഗം. ക്രമേണ ഇത് ഇല മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് ആ ചെടിയെ അങ്ങ് ഉണക്കി കളയുന്നു. ആക്രമണം രൂക്ഷമാകുമ്പോൾ ഇലകൾ പൊടിഞ്ഞ് ചെടി ഉണങ്ങി കംപ്ലീറ്റ്ലി ആ ചെടി നശിച്ചു പോകും. സ്യൂഡോമോണസ് 20 gram പെർ ലിറ്ററിലോ 3 milli 1 liter എടുത്ത് തളിക്കാവുന്നതാണ്. തുടർച്ചയായ സ്യൂഡോമോണസിന്റെ ഉപയോഗം രോഗത്തെ കൃത്യമായിട്ടും നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. പ്രധാനമായിട്ടുള്ള കുറേ കീടങ്ങളുണ്ട് പയറിന്. അതിലൊന്ന് മുഞ്ഞയാണ്. മുഞ്ഞ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പയർ പേൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ചെടിയാണ് വെക്കുന്നതുണ്ടെങ്കിൽ പോലും അതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പയർ കൃഷി ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് മുഞ്ഞ. ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു. പയറിന്റെ ഇളം തണ്ടുകളിലും പൂവിലും ഞെട്ടിലും കായിലും കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നീരൂറ്റി കുടിക്കുന്ന ഒന്നാണ് മുഞ്ഞ എന്ന് പറയുന്നത്. നീരൂറ്റി കുടിക്കുക എന്നുള്ളതാണ് ഇവ ചെയ്യുന്ന പരിപാടി. പയറുകളിൽ കറുത്ത നിറത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കീടങ്ങൾ വേഗത്തിൽ വംശവർദ്ധനവ് നടത്താനായിട്ട് കഴിവുള്ളവയാണ്. ഇവയുടെ ആക്രമണം മൂലം പയർ ചെടികളിലെ പൂവ് കൊഴിയുകയും കായകൾ ഉണങ്ങി കേടുവന്നു പോവുകയും ചെയ്യുന്നു. മുഞ്ഞയോടൊപ്പം ധാരാളം ഉറുമ്പുകളെയും കാണാവുന്നതാണ്. ഉറുമ്പുകൾ ഇവയെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിക്കുന്നു. ഇവയെ നിയന്ത്രിക്കുന്നതിനായിട്ട് കഞ്ഞിവെള്ളം നേർപ്പിച്ച് 1 liter കഞ്ഞിവെള്ളത്തിൽ 3 liter എന്ന രീതിയിൽ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ചെടിയിൽ നന്നായി തളിച്ചു കൊടുക്കുക. തളിച്ച കഞ്ഞിവെള്ളം ഉണങ്ങിക്കഴിയുമ്പോൾ കഞ്ഞിവെള്ളത്തിന്റെ പാട തട്ടിക്കളഞ്ഞ ശേഷം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കണം. ഇതിനു പുറമെ നാറ്റുപൂച്ചെടി സോപ്പ് മിശ്രിതവും വളരെ ഫലപ്രദമാണ് കേട്ടോ. നാറ്റുവേലയിൽ ഒരു ചെറിയ ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ് വിത്ത് മീ ജി വി. എന്തായാലും നമ്മള് അടുക്കള തോട്ടത്തിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ആദ്യത്തെ ഒരു ഇനത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്, അത് പയറാണ്. പയറിനെ കൃഷി ചെയ്യേണ്ട രീതി പറഞ്ഞു, ഇനി അതിന് വരുന്ന രോഗ കാര്യങ്ങളെ പറ്റിയും അതിനുള്ള സൊല്യൂഷനും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിത്രകീടം എന്നുള്ള ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറയാം. വള്ളിപ്പയറിൽ ചിത്രകീടത്തിന്റെ ആക്രമണം സാധാരണയായിട്ട് വർദ്ധിച്ച തോതിൽ കണ്ടുവരുന്നുണ്ട്. പെണ്ണീച്ച ഇലയുടെ പ്രതലത്തിൽ മുറിവുണ്ടാക്കി മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴു ഇല ഞരമ്പുകൾക്കിടയിൽ ഉൾഭാഗം തുരന്ന് അതിനെ തിന്നു നശിപ്പിക്കുന്നു. പുഴുക്കൾ ഇലകളിലെ കോശങ്ങൾ തിന്ന് നശിപ്പിക്കുന്നതനുസരിച്ച് വെളുത്ത പാടുകൾ ഇലയിൽ കാണുന്നു. കേടുബാധിച്ച ഇലകൾ കരിഞ്ഞുടങ്ങി നശിച്ചു പോകുന്നു. പുഴുക്കൾ ഇലയുടെ ഉൾഭാഗത്ത് ആയതിനാൽ കീടനിയന്ത്രണം വളരെയധികം ടാസ്കാണ്. കീടബാധയുള്ള ഇലകൾ കണ്ടാൽ അവ നശിപ്പിച്ചു കളയേണ്ടതാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. കൂടാതെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുകയും മണ്ണിൽ കൂടുതലായി വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ കായ്തുരപ്പൻ പുഴു. പയറിനെ ആക്രമിക്കുന്ന കീടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കായ്തുരപ്പൻ പുഴുക്കൾ. ഈച്ചയുടെ പുഴുക്കൾ, ചിത്രശലഭങ്ങളുടെ പുഴുക്കൾ തുടങ്ങിയവയൊക്കെ ഈ ഗണത്തിൽ കണ്ടുവരുന്നുണ്ട് കേട്ടോ. പലപ്പോഴും പയർ പൂവിടുമ്പോൾ തന്നെ പൂവിൽ മുട്ടകൾ ഇട്ട് വെക്കുന്ന ഇവ പയർ വളരുന്നതിനോടൊപ്പം തന്നെ വളർന്നു വരുന്നുണ്ട്. തുടർന്ന് പയറിലെ മാംസളമായ ഭാഗങ്ങൾ തിന്നു നശിപ്പിച്ച് പയറിനെ ഭക്ഷ്യയോഗ്യമല്ലാതാക്കും. ഇവയെ നിയന്ത്രിക്കുന്നതിനായിട്ട് കാന്താരിമുളക് ഗോമൂത്ര മിശ്രിതം തളിക്കാവുന്നതാണ്. കൂടാതെ ആക്രമണമുണ്ടാക്കുന്ന കായകൾ പറിച്ചെടുത്ത് നശിപ്പിച്ചു കളയണം. അടുക്കളത്തോട്ടത്തിൽ കൊഴിഞ്ഞു വീഴുന്ന പൂക്കളും കായ്ക്കളും നശിപ്പിച്ചു കളയുകയും ഇതിനോടൊപ്പം ചെയ്യേണ്ടതാണ്. ചിത്രശലഭങ്ങളെയും നിശാശലഭങ്ങളെയും ഈച്ചകളെയും നിയന്ത്രിക്കുന്നത് വിവിധ വിളക്കുകണികൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. അങ്ങനെ വിവിധ തരം രോഗങ്ങളുണ്ട്, ആ രോഗത്തിനെല്ലാം തന്നെ സൊല്യൂഷൻ ഉണ്ട്. കർഷകർ കൃഷി ചെയ്യുമ്പോൾ, അടുക്കളത്തോട്ടം തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഒരു ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. ഇതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമല്ല, അതിൽ നിന്ന് വിളവെടുക്കുന്നതുവരെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ആവശ്യമായിട്ടുണ്ട്. എന്തായാലും ബാക്കി അടുക്കളത്തോട്ട വിളകളെ പറ്റിയൊക്കെ ഞാറ്റുവേലയിൽ ഇനി കേൾക്കാം. ഇന്നത്തേക്ക് വൈറ്റപ്പ് ചെയ്യാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

ഗുഡ് ഈവനിംഗ്, നമസ്കാരം. വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസം, അതായത് ജൂലൈ 27, സംഗീത പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. മലയാളികളുടെ കാതിൽ തേൻമഴയായി വന്ന നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്രാമ്മയ്ക്ക് ഇന്ന് 63-ാം ജന്മദിനം. മലയാളിയുടെ സംഗീത ശീലത്തിനൊപ്പം KS ചിത്രയോളം ഇഴുകിച്ചേർന്ന മറ്റൊരു ഗായികയില്ല എന്ന് തന്നെ പറയാലേ. 1968 ആകാശവാണിയിലൂടെയാണ് ചിത്രനാദം ആദ്യമായിട്ട് മലയാളി കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഗായികയ്ക്ക് വെറും 5.5 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് കേട്ടോ. 80-കളോടെ ചിത്രഗീതങ്ങൾക്ക് ഇടവേളകളില്ലാതായി. മലയാളത്തിന്റെ വാനമ്പാടി തമിഴ്നാടിന് ചിന്നക്കുയിലായി. തെലുങ്കിൽ സംഗീത സരസ്വതിയും കന്നഡയിൽ ഗാനകോകിലയും ഒക്കെ ആയിട്ട് പല ഭാഷകളിൽ പല രാഗങ്ങളിൽ ചിത്രസ്വരം നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. ചിത്രശബ്ദത്തിനൊപ്പം മൂളാതെ ഒരു ദിനം കടന്നു പോവുക എന്നത് മലയാളികൾക്ക് ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പിടി ഓർക്കാൻ കൊതിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് ചിത്രാമ്മയ്ക്ക് ഇനിയും സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിന്റെ ഗെയിം വാനമ്പാടി പാടിയിട്ടുള്ള പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, നിങ്ങൾ എത്രത്തോളം ഒരു ചിത്രാമ്മ ഫാൻ ആണ് ഇന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചുകൂടി ജിൽജിലായിട്ട്, എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീക്ക് നമ്മുടെ ഗെയിമിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞ് പങ്കെടുക്കുന്നവരിൽ നിന്നും ഒരാൾക്കൊരു കിഡ്ലൻ സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. സോ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം നമ്മുടെ ചിത്രാമ്മയും അഫ്സലും ചേർന്ന് പാടിയ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി പാണ്ടിപ്പട.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫെയിൽ എന്നാൽ തോൽവിയല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അഥവാ പഠനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. തോൽവികളെ പാഠങ്ങളാക്കി മുന്നോട്ട് കുതിക്കാൻ ഈ അബ്ദുൽ കലാം ഓർമ്മ ദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ഇന്ന് ജൂലൈ 27, ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മ ദിനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
6: Asriya Engineering.
7: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ചില പാട്ടുകൾക്ക് ചിത്രാമ്മയുടെ അല്ലാതെ വോയിസ് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല അല്ലേ? അത്തരം ചില പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.

യെസ്, നമ്മുടെ ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഇതിലും ഭംഗിയായിട്ട് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വർണ്ണിക്കാനായിട്ട് സാധിക്കുക അല്ലെ? എന്റെ ചോദ്യം ഇതാണ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ പറയാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ നമ്മുടെ ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഇഷ്ടം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ഒപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂതമണ്ണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

യെസ് നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ജ്യോതിർശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ. തങ്കമ്മിണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നഖക്ഷതങ്ങൾ എന്ന് തന്നെയാണ്. ചിന്നു ചേച്ചി, അതുപോലെ തന്നെ ഷിമി ചേച്ചി, അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, അനു, മാളവിക, കീർത്തന, ബിന്ദു ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നഖക്ഷതങ്ങൾ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റാണ്. നഖക്ഷതങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതിയിട്ടുള്ള പാട്ടാണ്. ബോംബെ രവി മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. 1987 ഇതേ ഗാനത്തിനാണ് നമ്മുടെ ചിത്രാമ്മയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

യെസ്, പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ പാട്ടിന് വേണ്ടിയുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്, മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഹലോ, ഇന്ന് മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി ആശ്രിയ പ്രീമിയർ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് ഇതായിരുന്നു.

യെസ്, ഈ ഒരു പാട്ടിന്റെ സംഗീത സംവിധായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. തങ്കമ്മണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബോംബെ രവി. ചിന്നു ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബോംബെ രവി എന്ന് തന്നെയാണ്. ഷിമി ചേച്ചി, അർച്ചന ചേച്ചി, മീനു, മണികണ്ഠൻ ചേട്ടൻ, ഹരിത, വിനോദ് ചേട്ടൻ, കാർത്തിക, അഞ്ജുഷ, അരവിന്ദ് ആൻഡ് ഫൈനലി മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ബോംബെ രവി എന്ന് തന്നെയാണ്. ബോംബെ രവി ഇസ് എ റൈറ്റ് ആൻസർ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബോംബെ രവി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. വൈശാലി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ, ഒരു കാത്തിരിപ്പിന്റെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പാട്ടാണ് ഇത്. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, ഒരു പാട്ട് കേട്ട് കരയാത്ത മലയാളികൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ കേൾക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. കാരണം അത്രമേൽ ഇമോഷണൽ ആയിട്ടാണ് നമ്മുടെ ചിത്രാമ്മ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. നന്ദനം എന്ന സിനിമയിലെ പാട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 0. വരവെന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വാനമ്പാടി ചിത്രാമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അവർ പാടിയിട്ടുള്ള പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ട് ഇതായിരുന്നു.

യെസ്, നന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയത് ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരി, സജി ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, തങ്കമ്മന് ടീച്ചർ, ചിന്നു ചേച്ചി, ഷമി ചേച്ചി, അർച്ചന ചേച്ചി, വിനോദ് ചേട്ടൻ, കാർത്തിക, മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ചില സിനിമകൾ കരഞ്ഞു നിലവിളിക്കാനായിട്ട് നമുക്ക് തോന്നുന്നതാണെങ്കിലും ചില പാട്ടുകൾ അത്തരത്തിൽ കരയാൻ തോന്നുന്നത് തന്നെയാണ്. അതിലും അപൂർവമായിട്ടുള്ള ചില പാട്ടിലെ സീനുകളിലെ സിറ്റുവേഷൻസ് കൊണ്ടും ആ ഒരു പാട്ടിന്റെ ആലാപന തീക്ഷണത കൊണ്ടും ഒന്നിച്ച് കണ്ണു നനയ്ക്കുന്ന ഒന്നാണ്. അങ്ങനെ കണ്ണു നിറച്ച ഒരു ഗാനമാണ് നന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഈ ഒരു പാട്ട്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. അടുത്ത പാട്ട്

യെസ്, മഴവിൽ കൂടാരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ് കൈതപ്രം സാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. സ്വാൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ നമ്മുടെ ചിത്രാമയും ഹരിഹരനും ചേർന്ന് പടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി ലവ് ബേർഡ്സ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: ഒപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യെസ്, മഴവിൽ കാവടി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നതായിരുന്നു. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാണ്?
1: ജ്യോതിർശിവ.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ജ്യോതിർശിവ?
1: നല്ല വിശേഷം,
0: സുഖമായിട്ടിരിക്കുവാണ്. രമ്യ ചേച്ചിക്ക് എന്തേ?
1: ഇവിടെയുണ്ട്.
0: ചായയൊക്കെ കുടിച്ചോ?
1: കുടിച്ചു.
0: എന്തായിരുന്നു ചായക്ക് കഴിക്കാനായിട്ട്? സ്നാക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
1: കേക്ക്.
0: കേക്ക് ഉണ്ടായിരുന്നോ? ആരാ കേക്ക് വാങ്ങിച്ചേ? ഹലോ, വെള്ളിയമ്മച്ചി വാങ്ങിച്ച അന്നാണോ? ഓക്കെ, അപ്പൊ ജ്യോതിർശിവ നമ്മുടെ ഓഡിയോ കേട്ടായിരുന്നോ?
1: കേട്ടു.
0: ഓക്കെ, അപ്പോ ആ ഒരു പാട്ടിന്റെ സംഗീത സംവിധായകൻ ആരാണ്?
1: ജോൺസൺ മാസ്റ്റർ.
0: ജോൺസൺ മാസ്റ്റർ ആണോ? ആണോ? ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. അപ്പൊ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യുവാണ്. കറക്റ്റ് ആയുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ ജ്യോതിർശിവ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജ്യോതിർശിവ ആയിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് ജ്യോതിർശിവ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജോൺസൺ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ജോൺസൺ മാഷ് ജ്യോതിർശിവ മെസ്സേജ് അയച്ചും ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മണികണ്ഠൻ ചേട്ടൻ, മേരിക്കുട്ടി ചേച്ചി, തങ്കമ്മിന്റെ ടീച്ചർ ഷെമി ചേച്ചി, മനു, അനൂപ് ചേട്ടൻ, കാർത്തിക, വിനോദ്, അരവിന്ദ്, അപർണ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ജോൺസൺ മാഷ് എന്ന് തന്നെയാണ്. ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ചിത്രാമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ ബിജു തിരുമല വരികളെഴുതി ജെറി അമൽദീപ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സോ ആൻസേഴ്സ് അറിയിക്കാനായിട്ടുള്ള സമയമാണ്. വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ ചിത്രാമേ മനവും ചേർന്ന് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു APL വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ട് ഇതായിരുന്നു.

നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. ജ്യോതിർശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ, ഷമിച്ചേച്ചി, ഉണ്ണി, അർച്ചന ചേച്ചി, തങ്കമ്മിണി ടീച്ചർ, മനു, വിനോദ് ചേട്ടൻ, അനുപ്രിയ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ മെയിൽ വേർഷൻ നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു. പാടിയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ആ ഒരു അമ്മാമ്മയുടെയും കൊച്ചുമകളുടെയും ആ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ചിത്രശേഷിയുടെ വോയിസ് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ചിത്രശേഷിക്ക് പുരസ്കാരം ലഭിച്ച ഒരു പാട്ട് കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതൊരു പാട്ടിന്റെ കരോക്കെയാണ് കേൾപ്പിക്കാൻ പോകുന്നത്. അത് ഏത് പാട്ടാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, കരോക്കെ ഇതാണ്.

യെസ്, ഇത് ആക്ച്വലി ഒരു പ്രണയ ഗാനമാണ്, എങ്കിൽ പോലും ഒരല്പം ഭക്തിയുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ട് ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ കൂൾ എനർജറ്റിക് ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി വൺ മാൻ ഷോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: Once again, welcome back to APL with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.

ഇത് ഏത് പാട്ടിന്റെ കരോക്കെയാണ് എന്നുള്ളതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കളഭം തരാം. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. വിശ്വൻചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കോലക്കൂടൽ വിളി കേട്ടോ. ഗീത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. ജ്യോതിർശിവ, അർച്ചന ചേച്ചി, ഉണ്ണി, അനുപമ, വിനോദ് ചേട്ടൻ, അരവിന്ദ്, അതുപോലെ തന്നെ ഷെമി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു പാട്ടാണോ എന്ന്. പാട്ട് ഇതാണ്.

യെസ് വടക്കും നാഥൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ രവീന്ദ്രൻ മാസ്റ്ററാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മ്യാർ ജനാമിക സൈനിങ് ഓഫ്.

0: ചട്ടമ്പികളുടെ നാട്, അതാണ് ചട്ടമ്പി നാട്. ഷാഫിയുടെ സംവിധാനത്തിന് മമ്മൂക്ക, വിനു മോഹൻ, മനോജ് കെ ജയൻ, ജനാർദ്ദനൻ, ലക്ഷ്മി റായ്, മൈഥിലി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2009 റിലീസായ ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്.
1: ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട്, മനോഹരമായൊരു നാട്. പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രാമത്തിനുമേൽ ഇങ്ങനെയൊരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു.
0: ബിഗ് സ്ക്രീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൌഷാദ്, ആൻഡ്രോ ജോസഫ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചട്ടമ്പി നാട് എന്ന ഈ മൂവി വിതരണം ചെയ്തത് പ്ലേ ഹൗസ് റിലീസാണ്. ബെന്നി പി നായരമ്പലമാണ് കേട്ടോ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ചട്ടമ്പി നാട് 2009 December 24 കേരളത്തിൽ 80 സ്ക്രീനുകളിൽ റിലീസ് ചെയ്തത്. നിരൂപകരിൽ നിന്ന് സമ്മിശ്രവും പ്രതികൂലവുമായിട്ടുള്ള റിവ്യൂകൾ ലഭിച്ചിട്ടും ചിത്രം വാണിജ്യപരമായിട്ട് വിജയിക്കുകയുണ്ടായി. എടുത്തു പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ഈ സിനിമയിലെ ദശമൂലം ദാമു എന്ന കഥാപാത്രം തന്നെയാണ്.
2: ചേട്ടാ, ഇന്നത്തെ കേരള
3: എന്താ? നാളെ കേരളമില്ലേ?
2: ശിക്ഷയുടെ കാലാവധി തീർന്നോ ദാമു?
3: തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. 2 ഔൺസ് ദശമൂലം
4: അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ല് നടത്താൻ പോവുകയാ?
3: കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ.
4: കൊലക്കേസോ?
3: വാ,
0: വർഷങ്ങൾ ഇത്രയായിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന, സോഷ്യൽ മീഡിയയിലെ മീംസുകളിലും അതുപോലെ തന്നെ ട്രോൾസുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സുരാജേട്ടന്റെ ഈ ഒരു വേഷം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ അവിസ്മരണീയമായിട്ടുള്ള ഒരു വേഷം തന്നെയാണ് ദശമൂലം ദാമു എന്ന ചട്ടമ്പി നാട് എന്ന ഈ സിനിമയിലെ കഥാപാത്രം. വീരേന്ദ്ര മല്ലയ്യ എന്ന ക്യാരക്ടർ നെയിമിലാണ് നമ്മുടെ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്.
5: മാഭേളക്ക് ബന്ധത്തിൽ ബാളായിട്ടാ? ബാടാ, എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ മാപ്പ്.
0: മുരുകൻ എന്ന പേരിൽ വിനു മോഹനും മല്ലഞ്ചിറ ചന്ദ്രമോഹൻ ഉണ്ണിത്താൻ എന്ന പേരിൽ മനോജ് കെ ജയനും, കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ എന്ന വില്ലനായി സിദ്ദിഖും, വടിവാൾ വാസു എന്ന അമ്മാവനായി ജനാർദ്ദനും, ദശമൂലം ദാമു എന്ന കോമഡി പീസായി സുരാജേട്ടനും നിറഞ്ഞാടിയ മൂവി. ഒപ്പം തന്നെ ഗൗരി എന്ന ക്യാരക്ടർ നെയിമിൽ ലക്ഷ്മി റായ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ മീനാക്ഷി എന്ന ക്യാരക്ടർ നെയിമിലാണ് മൈഥിലി ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്നത്തെ മലയാള സിനിമയിലെ ഒരു റേസി എന്റർടൈനർ കോൺസെപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അത് പൊള്ളാച്ചി പശ്ചാത്തലമാക്കിയാണ് വരുന്നതല്ലേ. നാട്ടുമൊഴിയുടെയും നാടിന്റെയും വ്യത്യാസങ്ങൾ കഥയിൽ കൊണ്ടുവരാനായിട്ട് തിരക്കഥാകൃത്തുകൾ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ. അത്തരത്തിൽ പൊള്ളാച്ചി പശ്ചാത്തലമാക്കിയെടുത്ത ഒരു മൂവി തന്നെയാണ് ചട്ടമ്പി നാട്. കല്യാണരാമൻ, തൊമ്മരും മക്കളും, മായാവി, ചോക്ലേറ്റ് എന്നീ വൻ ഹിറ്റുകൾക്ക് ശേഷം സംവിധായകൻ ഷാഫി ഒപ്പം ഹിറ്റ് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലവുമായിട്ട് കൈകോർക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം തന്നെയായിരുന്നു.
5: നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു.
6: കാട്ടുപുളിയല്ല, കാട്ടാപ്പിള്ളി.
5: എന്ത് പുളിയാണെങ്കിലും ആ കളി ഇവിടെ നടക്കില്ല.
6: ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു. മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കുന്നു.
5: സങ്കടം കേൾക്കാൻ ആനന്ദ രാജാവാ.
6: ആ കാട്ടാപ്പിള്ളി അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ.
0: ആ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഷാഫി ഭാഗികമായിട്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കോമഡിയും ആക്ഷനും അടിപിടിയും ഒപ്പം യുക്തിക്കൽപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കും ചേർന്ന ഒരു മൂവി തന്നെയാണ് ചട്ടമ്പി നാട്. കുറ്റവാളികളുടെ കേന്ദ്രമായ ചെമ്പട്ട് നാട് എന്ന ചട്ടമ്പി നാടാണ് കഥാപശ്ചാത്തലം. അവിടുത്തെ വില്ലന്മാർക്കിടയിലേക്ക് പ്രത്യേക ഒരു ലക്ഷ്യവുമായിട്ട് കർണാടകയിൽ നിന്നൊരു പ്രമാണി എത്തുകയാണ്, സാക്ഷാൽ വീരേന്ദ്ര മല്ലയ്യ. മമ്മൂക്കയാണ് ഈ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രധാന ആകർഷണവും ഇതിന്റെ കഥയൊന്നുമല്ല കേട്ടോ, മറിച്ച് കഥാപാത്രങ്ങൾക്കായിട്ട് എപ്പോഴും സ്വയം നവീകരിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെയാണ്. CBI സീരീസിലെ ആ നടപ്പ് രീതിയും മൃഗയായിലെ വിഷപ്പകർച്ചയും രാജമാണിക്യത്തിലെ തിരുവനന്തപുരം സ്ലാങ്ങും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ചട്ടമ്പി നാട്ടിലെ വീരേന്ദ്ര മല്ലയ്യായിട്ട് എത്തുമ്പോൾ പക്ക മാസ് ഹീറോ ലുക്കിൽ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മമ്മൂക്ക തകർപ്പൻ പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: FM 90 റിലീസായി മമ്മൂക്ക മെയിൻ റോളിൽ എത്തിയ ചട്ടമ്പി നാട് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലാബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കോമഡി ആകട്ടെ, ആക്ഷൻ ആകട്ടെ, നായകത്വമാകട്ടെ, മമ്മൂക്ക തന്റെ കൊമേഴ്ഷ്യൽ ബെസ്റ്റ് തന്നെയാണ് ഈ സിനിമയിലും പുറത്തെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ കന്നഡ സ്ലാങ്ങിലുള്ള ഡയലോഗ് ഡെലിവറി, അത് എടുത്തു പറയേണ്ടതാണ്. മമ്മൂക്കയുടെ ആ മാസ് ശൈലിയും കൂൾ മാനറിസങ്ങളും പ്രേക്ഷകരെ കയ്യിലെടുത്തു എന്നതിൽ ഒരു സംശയവുമില്ല.
3: മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി.
4: നിന്റെ സത്യം ചെയ്യ അവർ പറഞ്ഞു. നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം. ഞാൻ കല്യാണം കെട്ടില്ല. നന്ന കല്യാണം എല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി. ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് രണ്ട് പ്രസവിച്ചു.
0: പിന്നെ ശരിയുടെ കാര്യത്തിൽ സലിം കുമാറിന്റെ മക്രി ഗോപാലനും സുരാജ് വെഞ്ഞാറമൂടിന്റെ ദശമൂലം ധാമവും ശരിക്കും സ്കോർ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് അവതരിപ്പിച്ച കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രം പദവി ശൈലിയിലുള്ള ഒന്നാണെങ്കിലും മനോജ് കെ ജയൻ, വിനു മോഹൻ, ശോഭാ മോഹൻ, ജനാർദ്ദനൻ, ലക്ഷ്മി റായ് എന്നിവരെല്ലാം തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി തന്നെ ചെയ്തു. മനോജ് പിള്ളയുടെ മികച്ച ക്യാമറ വർക്കും അനൽ അരശിന്റെ മികച്ച ഫൈറ്റ് സീക്വൻസുകളും ചിത്രത്തിന് വലിയ സ്റ്റൈൽ ലുക്ക് തന്നെ
4: നൽകിയിട്ടുണ്ട്. നിന്നെ പൂട്ടാനാ മല്ലയ്യ വീട് മേടിച്ചത്, തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്ന നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്ന നിന്റെ വെട്ടി വെടി പീസാക്കും.
0: ചുരുക്കത്തിൽ മമ്മൂക്ക ആരാധകർക്കും മാസ് സിനിമാ പ്രേമികൾക്കും ആഘോഷിക്കാനുള്ള ഒരു പക്ക മസാല എന്റർടൈനർ ആണ് ചട്ടമ്പിനാട്. സിനിമയുടെ പശ്ചാത്തലത്തെ പറ്റി പറയുകയാണെങ്കിൽ കുപ്രസിദ്ധ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും താവളമായ ചെമ്പട്ടനാട് എന്ന ചട്ടമ്പിനാട്, മല്ലഞ്ചിറ, കാട്ടപ്പള്ളി എന്നീ രണ്ട് പ്രമാണി കുടുംബങ്ങൾ തമ്മിലുള്ള വൈരമാണ് ഈ നാടിനെ ഗുണ്ടകളുടെ ഒരു ഹബ്ബാക്കി മാറ്റിയത്. മല്ലഞ്ചിറ ചന്ദ്രമോഹനായിട്ട് വേഷമിട്ടിരിക്കുന്നത് മനോജ് കെ ജയനാണ്. അദ്ദേഹം തന്റെ കടങ്ങൾ വീട്ടാനായിട്ട് തറവാട് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ എതിരാളിയായിട്ടുള്ള നാഗേന്ദ്രൻ അത് തടയുകയാണ്. നാഗേന്ദ്രനായിട്ട് വേഷമിട്ടിരിക്കുന്നത് സിദ്ദിഖാണ്.
5: ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ മല്ലയ്യക്കെതിരെ ഉടനെ കേസ് ചാർജ്.
6: ഒരു നിയമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട. നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ? അത് വേണ്ട. എനിക്ക് ജയിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം. അവൻ എനിക്ക് വിട്ടേക്ക്.
0: അതേ തുടർന്നാണ് കർണാടകയിലെ വലിയ വ്യവസായിയും ഡീലറുമായ വീരേന്ദ്ര മല്ലയ്യ ഈ സ്ഥലം വാങ്ങാനായിട്ട് ചട്ടമ്പി നാടിലേക്ക് വന്നിറങ്ങുന്നത്. എന്നാൽ മല്ലയ്യക്ക് ആ നാടുമായിട്ട് പഴയൊരു ബന്ധമുണ്ടായിരുന്നു. അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്.
7: നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പള്ളി ഇത്രയും വളർത്തിയത്. ഒതുക്കണമായിരുന്നു, വളരെ മുമ്പേ ഒതുക്കണമായിരുന്നു.

0: അറിയാൻ പാടില്ല.
1: പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവാൻ പാടില്ല. എന്റെ ശത്രു വേറെയാ. എന്റെ അച്ഛനെ 16 വെട്ടുവെട്ടിട്ട് കടന്നു കളഞ്ഞ എന്റെ ആജന്മ ശത്രു വീരു.
2: അവനെ എനിക്ക് കൊല്ലേണ്ടത്. അവൻ ചതിച്ചതെങ്ങനെയാന്ന് മല്ലയ്ക്ക് അറിയണ്ടേ? ഒരിക്കൽ മസിനഗുടിയിലെ തോട്ടത്തിൽ നിന്ന് അച്ഛൻ മടങ്ങി വരികയാണ്.
3: സിനിമ ഇറങ്ങിയ കാലത്തേക്കാൾ ഉപരി പിന്നീട് ട്രോൾ സംസ്കാരം മലയാളത്തിൽ വളർന്നപ്പോൾ ഏറ്റവും കൂടുതൽ മീമുകളിലും തമാശകളിലും നിറഞ്ഞു നിന്നത് നമ്മുടെ സുരാജ് ഏട്ടന്റെ ദശമൂലം ദാമു എന്ന ഐക്കോണിക് കഥാപാത്രമാണ്. ഈ സിനിമ കണ്ടവർക്കാർക്കും ആ ഒരു കഥാപാത്രത്തെ മറക്കാനേ സാധിക്കില്ല. മമ്മൂക്കയുടെ സ്വന്തം വിതരണ കമ്പനിയായ പ്ലേ ഹൗസ് റിലീസ് വഴിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ഒരു പ്രൊഡക്ഷൻ ബാനർ എന്ന നിലയിൽ പ്ലേ ഹൗസിന്റെ ആദ്യകാല ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ മൂവി. രാജമാണിക്യം സിനിമയിലെ തിരുവനന്തപുരം സ്ലാങ്ങിനും തസ്കര വീരൻ സിനിമയിലെ പാലക്കാടൻ സ്ലാങ്ങിനും ശേഷം മമ്മൂക്ക കന്നഡയും മലയാളവും കലർന്ന പുതിയൊരു സ്ലാങ് കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച മൂവിയാണ് ചട്ടമ്പിനാട്.
4: എന്നാ ശരിക്ക് പറഞ്ഞു തരാം, പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കൊണ്ടുപോയ ആസാന ഈ ഗതിയിലാക്കിയ ഒരു കള്ള ഹുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ ഹുടുക പണ കത്തുകൊണ്ടു പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് ആസാൻ അറിയണം.
3: ആദ്യ 5 ആഴ്ചകൾ കൊണ്ട് തന്നെ വലിയ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ നേടി 2009 ക്രിസ്മസ് വിന്നറായി മാറിയ ഒരു മൂവി തന്നെയാണ് ചട്ടമ്പിനാട്. ഇവിടെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ? മലയാള സിനിമയിൽ പൊള്ളാച്ചി തമിഴ്നാട് അതിർത്തി പശ്ചാത്തലമാക്കി വന്ന മാസ് എന്റർടൈനുകളിൽ പ്രത്യേക ഇടം നേടിയ ഒരു ചിത്രം കൂടിയാണ് ചട്ടമ്പിനാട്. സിനിമയുടെ യുക്തിയെ കുറിച്ചൊന്നും ആലോചിക്കാതെ കേവലം വിനോദം മാത്രം ആഗ്രഹിച്ച് തിയേറ്ററിലെത്തിയ കുടുംബ പ്രേക്ഷകരെ ഷാഫി മമ്മൂക്ക കൂട്ടുകെട്ട് തികച്ചും സംതൃപ്തരാക്കി എന്ന് തന്നെ പറയാം. മാസ് ആക്ഷനോടൊപ്പം കോമഡിയും കൃത്യ അളവിൽ ചേർത്തപ്പോൾ അത് തിയേറ്ററുകളിൽ 1 ചിരിമഴയാണ് തീർത്തത്.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
0: ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ എംഎൽഎ. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ളോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിജെപിക്കെതിരെ ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: രണ്ടാഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
0: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ളൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളിമെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരിമാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard.
1: മമൂക്ക കന്നഡ സ്ലാങ്ങിൽ മാസ് ലുക്കിൽ വന്ന് ഗംഭീരമാക്കിയ ചട്ടമ്പിനാട് എന്ന സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളുമാണ് ക്ലബ്ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കർണാടകയിലെ പ്രമാണിയായ വീരേന്ദ്ര മല്ലയ്യ അത്ര പാവത്താനായ ഒരു ബിസിനസ്സുകാരനല്ല എന്ന് പ്രേക്ഷകർക്കും മനസ്സിലാകുമെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഭൂതകാലം ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് വെളിപ്പെടുന്നത്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അതേ ചട്ടമ്പി നാട്ടിൽ നിന്ന് കൊലപാതക കുറ്റത്തിന് നാടുവിടേണ്ടി വന്ന വീരുവെന്ന ഒരു പഴയ ചട്ടമ്പി തന്നെയാണ് ഇന്നത്തെ വീരേന്ദ്ര മല്ലയ്യ. ഇതൊരു ചതിയുടെ കൂടി കഥയാണ് കേട്ടോ. ഉണ്ണിത്താൻ എന്ന പ്രമാണിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന വ്യാജ ആരോപണത്തിലാണ് അന്ന് പോലീസും നാട്ടുകാരും വീരുവിനെ പ്രതിയാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കാട്ടപ്പള്ളി നാഗേന്ദ്രൻ അയാളും കുറുപ്പും ചേർന്നിട്ടാണ് ഈ ഒരു കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്.
2: എന്റെ ജീവിതം അല്ലാതെ ആയത് നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു കള്ളനാ. എല്ലാ സത്യങ്ങളും നിങ്ങൾക്കറിയാം. ഇഷ്ടകാലമായില്ല സാറേ, ഇനിയെങ്കിലും പറയൂ.
3: മസനഗുഡിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ
4: ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്?
3: അവൻ വീരുവിന്റെ പേരല്ല പറഞ്ഞത്.
5: സാർ രക്ഷിക്കണം, എന്തു വേണമെങ്കിലും ചെയ്യാം ഞാൻ.
3: ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു.
1: കർണാടകയിലേക്ക് രക്ഷപ്പെട്ട വീരു അവിടെ വലിയ ബിസിനസ്സുകാരനായി വളർന്നു. എങ്കിലും താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനും കാട്ടുപ്പള്ളി നാഗേന്ദ്രന്റെ ക്രൂരതകളിൽ നിന്ന് നാടിനെയും തന്റെ പഴയ കൂട്ടുകാരെയും രക്ഷിക്കാനുമാണ് മല്ലയ്യ എന്ന പേരിൽ അയാൾ വീണ്ടും ചട്ടമ്പി നാടിലേക്ക് തിരികെ എത്തുന്നത്. സത്യത്തിൽ ക്ലൈമാക്സിലെ വെളിപ്പെടുത്തലാണ് കേട്ടോ സിനിമയുടെ കഥാഗതിയെ മാറ്റിമറിക്കുന്നത്. മമ്മൂക്കയുടെ വീരേന്ദ്ര മല്ലയ്യ എന്ന മാസ് അവതാരത്തിന് പിന്നിൽ നീറുന്ന പഴയൊരു പ്രതികാരത്തിന്റെയും അവിഹിതമായി കെട്ടിവെക്കപ്പെട്ട കുറ്റബോധത്തിന്റെയും കഥ തന്നെ ഉണ്ടായിരുന്നു. താൻ നിരപരാധിയാണ് എന്ന് ആ നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കുന്നതും വില്ലനായ നാഗേന്ദ്രന്റെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് ക്ലൈമാക്സ് ഫൈറ്റിൽ വില്ലനെ കീഴ്പ്പെടുത്തുന്നതുമെല്ലാം ഒരു പക്കാ മാസ് ആക്ഷൻ വീരുന്നു തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്.
6: സാർ അറിഞ്ഞോ, കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത്.
7: എന്റെ റോള് തീർന്നു, കണക്കുകളൊക്കെ വേഗം തീർത്തണം.
6: അതിവിടെ വെച്ച് വേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാനിവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും, പിന്നെ അവര് നോയിക്കോളും. ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു, അതായിരിക്കണം നാളത്തെ വാർത്ത.
1: മാസാക്ഷനും വമ്പൻ ടിസ്റ്റും അതിനോടൊപ്പം ദശമൂലം ദാമുവിന്റെ കോമഡിയും ഒക്കെ ചേർന്നപ്പോൾ ക്ലൈമാക്സ് തിയേറ്ററുകളിൽ വലിയ കയ്യടി തന്നെയാണ് നേടിയത്. സിനിമയിലെ പാട്ടുകളും എടുത്തു പറയേണ്ടതാണ്. സംഗീത സംവിധായകൻ അലക്സ് പോളും ഷാഫിയും ഒന്നിച്ചപ്പോൾ ഈ സിനിമയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ പാട്ടുകളും മനോഹരമായിരുന്നു. റിമി ടോമിയുടെ ഗ്രാമീണ തനിമയുള്ള ശബ്ദത്തിലെത്തിയ ചെങ്കതളി കൊമ്പിളിലെ എന്ന ഗാനം ഇന്നും പ്രേക്ഷകരുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. മാത്രമല്ല തൊമ്മനും മക്കളും മായാവി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ഷാഫിയും ഒന്നിച്ച മൂന്നാമത്തെ ചിത്രം കൂടിയാണ് ചട്ടമ്പിനാട്. അതുപോലെ ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ മമ്മൂക്ക തനതായ ഭാഷാ ശൈലികൾ ഉപയോഗിച്ച് തകർത്താടിയ തസ്കരവീരൻ, പോക്കിരി രാജ തുടങ്ങിയ മാസ് കൊമേഷ്യൽ ചിത്രങ്ങളുടെ നിരയിലാണ് കേട്ടോ ചട്ടമ്പി നാടും സ്ഥാനം പിടിച്ചത്.
8: അങ്ങോട്ട് സ്പീഡിന് നാടകാളെ.
9: അത് ശരി, നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ?
10: നിൻകെ നൻപക്ക ഗൊത്തില്ല നൻമകനെ.
9: ഗൊത്തലക്ക് നിർത്തിച്ചില്ലേ?
10: ഹലോ,
1: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ലോജിക്കുകൾക്കപ്പുറം മാസ് കോമഡി, കളർഫുൾ ആക്ഷൻ രംഗങ്ങൾ എന്നിവയൊക്കെ ചേർത്ത് വെച്ച് പ്രേക്ഷകരെ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിപ്പിച്ച ഒരു ഷാഫി മാജിക് തന്നെയാണ് ചട്ടമ്പിനാട്. വർഷങ്ങളൊക്കെ ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദശമൂലം ദാമവും വീരേന്ദ്ര മല്ലയ്യും ഒക്കെ മലയാള സിനിമയിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ഫയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടേക്ക് എ ബ്രേക്കുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അട്ടിപൊളി തിങ്കളാഴ്ച വൈകുന്നേരത്തിൻ്റെ വിഷസ് അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളിതാ ടേക്ക് എ ബ്രേക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ടേക്ക് എ ബ്രേക്ക് എന്ന പേര് പോലെ തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. കുറച്ചധികം രസകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സമയമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇനി 7 മുതൽ 9 മണിവരെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ലോകത്തെ കുറച്ച് സ്ഥലങ്ങളെ പറ്റി കേട്ടാലോ. ലോകമെമ്പാടും സഞ്ചാരികളെ മാടി വിളിക്കുന്ന ആയിരക്കണക്കിന് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഭൂമിയിൽ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കർശന വിലക്കുള്ള ചില നിഗൂഢ കേന്ദ്രങ്ങളും ഉണ്ട്. ആണവ വികിരണങ്ങൾ, അപകടകാരികളായിട്ടുള്ള ജീവികൾ, പുരാവസ്തു സംരക്ഷണം, അങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടാണ് ഇവിടങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് വിലക്കുള്ള 10 സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോണാണ്. യുക്രൈനിലാണ് കേട്ടോ ഇത് വരുന്നത്. 1986 ലോകത്തെ നടുക്കിയിട്ടുണ്ടായിരുന്ന ആണവ ദുരന്തം നടന്ന സ്ഥലമാണ് ചെർണോബിൽ. 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ റേഡിയേഷൻ തോത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ദുരന്തം നടന്ന റിയാക്ടറിന് ചുറ്റുമുള്ള 30 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്നും മനുഷ്യർക്ക് പ്രവേശനമില്ല. റേഡിയേഷൻ മൂലം ഈ ഒരു പ്രദേശം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത്. പിന്നെ ക്വിൻഷി ഹാങ്ങിന്റെ കല്ലറ ചൈനയിലാണിത്. ചൈനയുടെ ആദ്യത്തെ ചക്രവർത്തിയായ ക്വിൻഷി ഹാങ്ങിന്റെ കല്ലറ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നാണ്. എണ്ണമറ്റ ടെറാക്കോട്ട പോരാളികളുടെ പ്രതിമകൾക്ക് നടുവിലായിട്ടാണ് ഈ ഒരു കല്ലറയുള്ളത്. എന്നാൽ ഉള്ളിലെ വിഷവാതകങ്ങളുടെ സാന്നിധ്യവും പുരാവസ്തുക്കൾ നശിച്ചു പോകും എന്നുള്ള ആ ഒരു ഭയവും കാരണം ചൈനീസ് സർക്കാർ ഈ ഒരു കല്ലറ തുറക്കാനായിട്ട് ഇതുവരെ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സ്ഥലമാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രദേശം പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സെന്റിനൽ ഗോത്രവർഗക്കാരുടെ വാസസ്ഥലമാണ്. പുറത്തു നിന്നെത്തുന്നവരെ ഇവർ അമ്പെയ്ത് കൊല്ലുകയാണ് ആക്ച്വലി പതിവ്. ഗോത്രവർഗക്കാരുടെ സുരക്ഷയും പുറമേ നിന്നുള്ള രോഗങ്ങൾ പടരാതിരിക്കാനും ഇന്ത്യൻ സർക്കാർ ഇവിടേക്കുള്ള പ്രവേശനം കർശനമായിട്ട് അങ്ങനെ നിരോധിച്ചിരിക്കുകയാണ്. ഇനി ബ്രസീലിലും അതുപോലെ ഒരു സ്ഥലമുണ്ട്, സ്നേക് ഐലൻഡ്. പേരുപോലെ തന്നെ പാമ്പുകളുടെ സ്വന്തം ദ്വീപാണ് കേട്ടോ. ഇൽഹ ഡ ക്യൂമാഡ ഗ്രാൻഡേ എന്നാണ് ഈ ബ്രസീലിയൻ ദ്വീപിന്റെ യഥാർത്ഥ പേര്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ഗോൾഡൻ ലാൻഡ് ഹെഡ് വൈപ്പറുകളുടെ ആവാസ കേന്ദ്രമാണ് കേട്ടോ ഇത്. ജീവന് കടുത്ത ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ബ്രസീലിയൻ നാവികസേന ഇവിടേക്ക് പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. പിന്നുള്ളത് ഫ്രാൻസിലെ ലാസ്കോ ഗുഹകളാണ്. 17,000 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രാതീത കാലത്തെ മനുഷ്യർ വരച്ചിട്ടുള്ള മനോഹരമായ ചിത്രങ്ങളുള്ള ഗുഹകളാണ് കേട്ടോ ഇത്. എന്നാൽ മനുഷ്യരുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും ശരീരത്തിലെ ഊഷ്മാവും ഈ പുരാതന ചിത്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ തുടങ്ങിയതോടു കൂടിയിട്ട് 1963 ഫ്രഞ്ച് സർക്കാർ ഗുഹ പൊതുജനങ്ങൾക്കായിട്ട് അടച്ചുപൂട്ടുകയുണ്ടായി. പിന്നെ ഏരിയ 51 അമേരിക്കയിലെ നെവാഡയിലുള്ള അതീവ രഹസ്യ സൈനിക കേന്ദ്രമാണ് ഈ ഒരു ഏരിയ 51. ഈ സ്ഥലത്തെ കുറിച്ച് നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് കേട്ടോ. അതായത് അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പറക്കും തളികകളുടെ പരീക്ഷണങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്നത്. ആകാശമാർഗമോ കരമാർഗമോ ഇവിടേക്ക് ആർക്കും കടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നോർവേയിലുള്ള സ്വാൽബാർഡ് ഗ്ലോബൽ സീഡ് വോൾട്ട് ആണ്. ഒരു 3rd ലോക മഹായുദ്ധമോ വലിയ പ്രകൃതി ദുരന്തമോ ഉണ്ടായി ലോകം അവസാനിച്ചാലും ഭൂമിയിൽ വീണ്ടും കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകളെ സൂക്ഷിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ കേന്ദ്രമാണ് കേട്ടോ ഇത്. ഡോംസ്ഡേ വോൾട്ട് എന്നും ഇതിന് പേരുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിത്തുകളാണ് ഈ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേക അനുമതി ഉള്ളവർക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. പിന്നെ വത്തിക്കാൻ സിറ്റിയിലുള്ള വത്തിക്കാൻ രഹസ്യ ആർക്കൈവ്സ്. കത്തോലിക്ക സഭയുടെ 100 ആണ്ടുകൾ പഴക്കമുള്ള രഹസ്യ രേഖകളൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 8th നൂറ്റാണ്ട് മുതലുള്ള പല സുപ്രധാന രേഖകളും ഇവിടെ ഉണ്ട് കേട്ടോ. മാർപ്പാപ്പയ്ക്കും കർശന പരിശോധനകൾക്ക് ശേഷം അനുമതി ലഭിക്കുന്ന ചുരുക്കം ചില ഗവേഷകർക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കൂ. ഇനി ഐസ്ലൻഡിലുള്ള സഡ്സേ ദ്വീപ്. 1963 ഒരു കടലിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയാണ് ഈ ഒരു ഐസ്ലൻഡ് ദ്വീപ് രൂപപ്പെട്ടത്. ഭൂമിയിലെ ഏറ്റവും പുതിയ ദ്വീപുകളിൽ ഒന്നുകൂടിയാണ് കേട്ടോ ഇത്. മനുഷ്യന്റെ യാതൊരു ഇടപെടലുകളും ഇല്ലാതെ പ്രകൃതി എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ദ്വീപിലേക്ക് ശാസ്ത്രജ്ഞർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഇനി ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം കൂടിയുണ്ട്, ജപ്പാനിലെ ഇസേ ഗ്രാൻഡ് ഷ്രൈൻ. ജപ്പാനിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഷിൻഡോ ക്ഷേത്രമാണ് കേട്ടോ ഇത്. എട്ടാം നൂറ്റാണ്ടിലെ പാരമ്പര്യം നിലനിർത്താനായിട്ട് ഓരോ 20 വർഷം കൂടുമ്പോഴും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഈ ക്ഷേത്രം പൊളിച്ചു പണിയാറുണ്ട്. ജാപ്പനീസ് രാജകുടുംബത്തിലെ അംഗങ്ങൾക്കും ഉയർന്ന പുരോഹിതന്മാർക്കും മാത്രമേ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ എന്തായാലും നിഗൂഢമായിട്ടുള്ള ആളുകൾക്ക് പോകാൻ സാധിക്കാത്ത, മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത 10 സ്ഥലങ്ങൾ നമ്മൾ കേട്ടല്ലേ. ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: വെയിറ്റ് കുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള റിയൽ ലൈഫ് സ്റ്റോറി കേട്ടാലോ. ഈ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് മണിക്കൂറുകളോളം ജിമ്മിൽ ചെലവഴിക്കേണ്ട ഒരു പ്രോസസ് ആണ് എന്ന ധാരണയെ തിരുത്തി എഴുതിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള രാജി ഖംഗാസ്. വെറും 18 മാസം കൊണ്ട് പുള്ളിക്കാരി കുറച്ചത് എത്രയാണെന്നറിയോ? 67 കിലോഗ്രാം ഭാരമാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ രാജിയുടെ അനുഭവങ്ങൾ ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിരിക്കുകയാണ് കേട്ടോ. അതായത് ശരീരഭാരം 155 കിലോഗ്രാമിൽ നിന്ന് 88 കിലോഗ്രാമിൽ എത്താനായിട്ട് ഈ 21-കാരി ചെയ്തത് വേറിട്ടൊരു വ്യായാമമായിരുന്നു. തിരക്ക് പിടിച്ച ദൈനംദിന ജീവിതത്തിനിടയിൽ വ്യായാമം ചെയ്യാനായിട്ട് നമുക്കാർക്കും അങ്ങനെ സമയം കിട്ടണമെന്നില്ല. അങ്ങനെ പരാതിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ദിവസവും വെറും 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായിട്ടുള്ള 5 വ്യായാമ മുറകൾ പങ്കുവച്ചിട്ടുണ്ട് പുള്ളിക്കാരി. വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഓഫീസിൽ എവിടെ വേണമെങ്കിലും ചെയ്യാവുന്ന ഈ വ്യായാമങ്ങൾ വൻതോതിൽ കാലറി

ഒഴിച്ചു കളയാൻ സഹായിക്കും. വ്യായാമം എന്നാലും സങ്കീർണമായിട്ടുള്ള ഈ ഉപകരണങ്ങളോ കഠിനമായിട്ടുള്ള പരിശീലനങ്ങളോ ആണ് എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനല്ല, നമ്മുടെ ശരീരത്തിന് നൽകുന്ന ചെറിയ ചലനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. തുടർച്ചയായതും കൃത്യവുമായിട്ടുള്ള വ്യായാമം, പിന്നെ സമീകൃത ആഹാരം, ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി ഇവയൊക്കെ സംയോജിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ശരീരഭാരം ഫലപ്രദമായിട്ട് കുറയുന്നത്. അപ്പോൾ ദിവസവും മണിക്കൂറുകളോളം വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ കൃത്യതയും സ്ഥിരതയുമാണ് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ബിസി ഷെഡ്യൂൾ ഉള്ളവർക്ക് എളുപ്പത്തിൽ പിന്തുടരാവുന്ന രീതിയിലാണ് രാജു തൻ്റെ വെറും 1 മിനിറ്റ് ഫിറ്റ്നസ് റുട്ടീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ വ്യായാമവും 2 തവണ വീതം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഉയരുകയും കാലറി കത്താനായിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ലളിതമായിട്ടുള്ള വ്യായാമ മുറകൾ എങ്ങനെയൊക്കെയാന്ന് കേട്ടാലോ? അതായത് 1 മിനിറ്റിൽ കാലറി കത്തിച്ചു കളയാൻ 5 ലളിത വ്യായാമങ്ങളുണ്ട്. നിങ്ങളുടെ അന്നത്തെ ഫിറ്റ്നസ് നിലവാരം അനുസരിച്ച് ചെയ്യാവുന്ന 5 വ്യായാമങ്ങളാണ് കേട്ടോ. 1, ജമ്പിംഗ് ജാക്സ്. അതായത് പൂർണ്ണ ശരീരത്തിന് ഊർജ്ജവും ഉന്മേഷവും നൽകുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു കാർഡിയോ വ്യായാമമാണ് കേട്ടോ ഇത്. ഇത് ട്രൈ ചെയ്യാം. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിവർന്ന് നിന്നിട്ട് നമ്മുടെ കൈകളെ ശരീരത്തോട് ചേർത്ത് പിടിക്കുക. ഇനി ഇരു കാലുകളും വശങ്ങളിലേക്ക് അകത്തി ചാടുന്നതിനൊപ്പം കൈകള് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ, ഹൃദയമിടിപ്പ് ഉയർത്താനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും പെട്ടെന്ന് കാലറി എരിയിച്ചു കളയാനുമായിട്ട് സഹായിക്കും. ഇനി രണ്ടാമത്തെ ഒരു രീതിയാണ് ഹൈനി ക്ലാപ്പ്. അതായത് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ കാലുകളുടെ പേശികൾക്ക് കരുത്ത് നൽകാനും ഇത് മികച്ചതാണ്. ഇത് ചെയ്യേണ്ട രീതി, നിവർന്നു നിന്ന് ഒരു കാൽമുട്ട നെഞ്ചിന് നേരെ ഉയർത്തുക. അതേസമയം കൈകള് ആ കാലിന് താഴെയോ മുകളിലോ വെച്ച് തട്ടുക, അതായത് ക്ലാപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്ത കാൽ ഉപയോഗിച്ച് ഇതേ രീതി വേഗത്തിൽ ആവർത്തിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടുത്താനും വയറിലെ പേശികളെ ശക്തമാക്കാനും ഇത് സഹായിക്കും കേട്ടോ. ഇനി അടുത്ത ഒരു വ്യായാമ രീതിയാണ് സ്റ്റാൻഡിംഗ് ക്രോസ് ബോഡി ക്രഞ്ച്. നട്ടലിന് വഴക്കം നൽകാനും സൈഡ് ഫാറ്റ് കുറയ്ക്കാനും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യായാമ രീതിയാണ്. അപ്പൊ ഇത് ചെയ്യേണ്ട രീതി, കാലുകള് തോളിന്റെ വീതിയിൽ അകത്ത് വെച്ച് നിവർന്നു നിൽക്കുക. അതിനുശേഷം നമ്മുടെ കൈകളെ തലയ്ക്ക് പിന്നിൽ പിടിക്കുക. ഒരു കാൽമുട്ട് മുകളിലേക്ക് ഉയർത്തുമ്പോൾ എതിർവശത്തെ കൈമുട്ട് ആ കാൽമുട്ടിന് നേരെ കൊണ്ടുവന്ന് ക്രഞ്ച് ചെയ്യുക. തുടർന്ന് മറ്റേ വശത്തും ഇത് ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിവയറ്റിലെയും അരികിലെയും അനാവശ്യ കൊഴുപ്പ് ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും. അടുത്തൊരു മെത്തേഡാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ജമ്പ്. ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയും വേഗവും കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. ഇരു കാലുകളും ചേർത്ത് പിടിച്ച് നിൽക്കുക, മുന്നോട്ട് ചാടുക, പെട്ടെന്ന് തന്നെ തിരികെ പുറകിലേക്കും ചാടുക. ചാടുമ്പോൾ മുട്ടികൾ നേരിയ തോതിൽ മടക്കി വെക്കുന്നത് ഈ സന്ധികൾക്ക് ആഘാതം ഏൽക്കാതിരിക്കാൻ നല്ലതാണ്. അപ്പൊ കാലുകളുടെ പേശികൾക്ക് ബലം നൽകുകയും ഹൃദയാരോഗ്യം കൂട്ടുകയും ഒക്കെ ഇതുവഴി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് മെത്തേഡ് ഏതാ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ജോഗിംഗ് ആണ്. ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് ഓടുന്ന ഈ ഒരു വ്യായാമം എവിടെ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അതായത് ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് സാവധാനം ഓടുക, കൈകൾ സ്വാഭാവികമായ രീതിയിൽ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക, പാദങ്ങൾ സുഖകരമായ വേഗത്തിൽ മുകളിലേക്ക് ഉയർത്തുക. ശരീരത്തിലെ ഊർജ്ജനില വൻതോതിൽ ഉയർത്താനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫിറ്റ്നസ് യാത്ര ആരംഭിക്കുന്നവർ പെട്ടെന്ന് കഠിനമായ വർക്കൗട്ടുകളിലേക്ക് പോകരുത്. അവർക്ക് ലളിതമായ രീതിയിൽ ഈ 5 വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. വ്യായാമങ്ങൾ വേഗത്തിൽ ചെയ്യുന്നതിനേക്കാൾ പ്രധാനം അവ ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. പിന്നെ തുടക്കത്തിൽ 1 റൗണ്ടിൽ തുടങ്ങി സ്റ്റാമിന വർദ്ധിക്കുന്നതിനനുസരിച്ച് റൗണ്ടുകളുടെ എണ്ണവും സമയവും ഒക്കെ നമുക്ക് കൂട്ടാം കേട്ടോ. അതുപോലെ വ്യായാമത്തിനിടയിൽ അമിതമായിട്ടുള്ള ബുദ്ധിമുട്ടോ വേദനയോ തോന്നുകയാണെങ്കിൽ വിശ്രമിക്കാനും മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, തടി പെട്ടെന്ന് കുറയും. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ നേടിയിട്ടുള്ള ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചാരുവാകൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ ക്യാമ്പസ്. ക്യാമ്പസ് ലൈഫും ഹോസ്റ്റൽ അനുഭവങ്ങളും പിന്നെ അമാനുഷിക സംഭവ വികാസങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ തരംഗമായിട്ടുള്ള റീൽസ് താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ പ്രധാനമായും ചെറുപ്പക്കാരായിട്ടുള്ള പ്രേക്ഷകരെയാണ് ഈ ഒരു മൂവി ലക്ഷ്യം വെക്കുന്നത്. വലിയ ഗൗരവമില്ലാതെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു എന്റർടൈനർ ആണ് ഈ ഒരു ചിത്രം കേട്ടോ. അങ്ങനെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ പ്ലസ് ടു പഠനത്തിന്റെ വിരസതകൾക്ക് ശേഷം എഞ്ചിനീയറിംഗ് പഠനമൊക്കെ ആഘോഷമാക്കാനായിട്ട് പുതിയ നഗരത്തിലേക്ക് എത്തുന്ന അരവിന്ദ്, മിഥുൻ, വർക്കി ഈ മൂന്ന് കൂട്ടുകാരുടെ കഥയാണ് സിനിമ പറയുന്നത്. പോക്കറ്റ് മണി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കോളേജിന് പുറത്തുള്ള മഹാരാജ ഹോസ്റ്റൽ എന്ന കുറഞ്ഞ വാടകയുള്ള ഒരു പഴക്കമേറിയ ഹോസ്റ്റലിൽ താമസമാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഹോസ്റ്റലിലെ വിചിത്രമായിട്ടുള്ള അന്തരീക്ഷവും തമാശകളും നിറഞ്ഞ പുതിയ ജീവിതം തുടങ്ങുന്നതിനിടയിലാണ് അരവിന്ദ് താൻ പണ്ട് മുതലേ പ്രണയിക്കുന്ന പെൺകുട്ടി അതേ കോളേജിൽ വെച്ചിട്ട് വീണ്ടും കാണുന്നത്. അപ്പൊ അവളിലേക്ക് അടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവളോട് ഇഷ്ടം തുറന്നു പറയാനായിട്ട് നടക്കുന്ന ശ്രമങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത വെല്ലുവിളികളൊക്കെ ഉണ്ട്. അങ്ങനെ ആ പല വെല്ലുവിളികളും ഈ മൂവൻ സംഘത്തെ കോളേജിന് സമീപത്തുള്ള ദുരൂഹത നിറഞ്ഞ ഒരു കാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചൊരു ഭയാനകമായ പ്രേതബാധയെ ഇവർ നേരിടേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. ആ മാനുഷിക സംഭവത്തിനൊക്കെ ശേഷം ഇവരുടെ വ്യക്തി ജീവിതത്തിലേക്കും മഹാരാജ ഹോസ്റ്റലിന്റെ നാല് ചുവരുകൾക്കുള്ളിലേക്കും ഒക്കെ കടന്നു വരുന്ന ഭീതിജനകവും വന്യവുമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള അഖിൽ ഷൺമുഖനും അഖിൽ ഷായും ശരത് ബാബുവും എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. തങ്ങളുടെ സോഷ്യൽ മീഡിയ വീഡിയോകളിലെ അതേ തനത് കോമഡി ടൈമിങ്ങും ബോഡി ലാംഗ്വേജും ബിഗ് സ്ക്രീനിലേക്ക് പകർത്താനായിട്ട് ആക്ച്വലി ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് കണ്ടവർ പറയുന്നത്. മാത്രമല്ല പല സന്ദർഭങ്ങളിലും നർമ്മത്തിന്റെ മേമ്പടിയോടെയുള്ള അവരുടെ ഡയലോഗുകളും കൗണ്ടറുകളും ഒക്കെ തിയേറ്ററിൽ ചിരി വളർത്തിയിട്ടുണ്ട്. അപ്പൊ തുടക്കക്കാരായ ഇവരെ തങ്ങൾക്ക് ലഭിച്ച റോളുകളിൽ തനിമ ചോരാതെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റൽ വാർഡനായിട്ട് എത്തിയ സജിൻ ചെറുകയിലിന്റെ പെർഫോമൻസും ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇവരെ കൂടാതെ ആൻമരിയ, ചിത്ര നായർ, വിനോദ് കോവൂർ, സന്ദീപ് സുരേഷ് തുടങ്ങിയവരും അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് ഏറെ പ്രിയമായിട്ടുള്ള ഹൊറർ കോമഡി ജോണറിന്റെ ജനപ്രിയ ശൈലിയെ വളരെ ആകർഷകമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് സംവിധായകനായിട്ടുള്ള ചാരുവാകന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സിനിമ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക കേട്ടോ. ഒരു അടിപൊളി എന്റർടൈനർ മൂവി തന്നെയാണ്. എന്നാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: വീട്ടുമുറ്റത്ത് വളർത്തിയ ചെടിയിലുണ്ടായ കായ്കളെ എന്താണെന്നറിയാതെ 2 വർഷം ഉപയോഗിക്കാതെ കളഞ്ഞു. ഒടുവിൽ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ഉണക്കിയെടുത്ത് പച്ചമരുന്ന് വിൽപ്പനശാലയിൽ നൽകിയപ്പോൾ ഉടമയ്ക്ക് ലഭിച്ചതോ 1,000 രൂപ. കൊടോംബേളൂർ പഞ്ചായത്തിലെ അട്ടേങ്ങാനം കളിച്ചാൽ വട്ടത്തെ കർഷകനായ യു മാധവൻ നായരുടെ അനുഭവമാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. പഴത്തിന്റെ ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിൽ പരിശോധിച്ചപ്പോഴത്തേക്കുമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഔഷധ മൂല്യമുള്ള മഹക്കോട്ടെ ദേവ, അതായത് പലേറിയ മക്രോ കാർപ്പ എന്ന ശാസ്ത്രീയ നാമമുള്ള ഒരു ഫ്രൂട്ടാണ് ഇതെന്ന്. ഒരു ബന്ധുവാണ് മാധവൻ നായർക്ക് തൈ നൽകിയത്. ചെടിയുടെ പ്രാധാന്യം അറിഞ്ഞതോടുകൂടിയിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇദ്ദേഹം. ഇപ്പോൾ മലയോരത്ത് അപൂർവമായിട്ടാണ് മഹക്കോട്ടെ സസ്യം ഉള്ളത്. ഇന്തോനേഷ്യൻ സ്വദേശമായ ഔഷധ സസ്യമാണ് മഹക്കോട്ടെ ദേവ. ദൈവത്തിന്റെ കിരീടം എന്നാണ് കേട്ടോ ഈ ഒരു വാക്കിന്റെ അർത്ഥം. ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് ഈ ഒരു കൃഷി. മഹക്കോട്ടെ ദേവ പഴത്തിനും പച്ചമരുന്ന് വിൽപ്പനശാലയിൽ 1 ഡിമാൻഡാണ്. കാരണം കായ്കൾ പഴുക്കുമ്പോൾ പറിച്ചെടുത്ത് ചെറു ചീളുകളാക്കി അരിഞ്ഞ് വെയിലത്തുണക്കി വിൽപ്പന നടത്തി കഴിഞ്ഞാൽ 1,000 രൂപ തന്നെ ലഭിക്കും. 3 വർഷം പ്രായമായ ചെടിയിൽ നിന്ന് വർഷത്തിൽ 15 കിലോ വരെ കായ്കൾ ലഭിക്കും. അതാണ് വേറൊരു പ്രത്യേകത. 1 വർഷം മുതൽ 1.5 വർഷം പ്രായമാകുമ്പോൾ ഇത് കായ്ക്കാനും തുടങ്ങും. അപ്പൊ എങ്ങനെയാ, പുതിയൊരു കൃഷി മാർഗം അൺലോക്ക് ആയിട്ടുണ്ട്? ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ടേക്ക് എ ബ്രേക്കിലൊരു കുട്ടി ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ സാധാരണ സിഗ്നലുകളൊക്കെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ മികച്ച കവറേജ് നൽകുന്നതിന് വേണ്ടിയിട്ട് റിലയൻസ് ജിയോ ഇന്റലിജന്റ് റിഫ്ലക്റ്റിംഗ് സർഫേസുകൾ അഥവാ സ്മാർട്ട് മതിലുകൾ എന്ന നൂതന സാങ്കേതിക വിദ്യത പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഭൗതിക പ്രതലങ്ങളെ ഭാവിയിലും മൊബൈൽ നെറ്റ്വർക്കുകളുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള ഒരു ഗവേഷണത്തിലാണ് കമ്പനി ഇപ്പോൾ. അപ്പൊ എന്താണ് ഈ സ്മാർട്ട് മതിലുകൾ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. അതായത് ഒരു കണ്ണാടി ഉപയോഗിച്ച് ഇരുട്ടുള്ള മുറിയിലേക്ക് വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നതിന് സമാനമാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം. സാധാരണ മൊബൈൽ ബേസ് സ്റ്റേഷനുകളെ പോലെ ഇവ സ്വന്തമായിട്ട് സിഗ്നലുകൾ നിർമ്മിക്കുന്നില്ല കേട്ടോ. പകരം ലഭ്യമായിട്ടുള്ള റേഡിയോ തരംഗങ്ങളെ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടാൻ പ്രോഗ്രാം ചെയ്യാവുന്ന ഒരു പാനലായിട്ടാണിത് പ്രവർത്തിക്കുക. കെട്ടിടങ്ങളും മതിലുകളും കാരണം മൊബൈൽ സിഗ്നലുകൾക്ക് തടസ്സം നേരിടുന്ന ഈ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഇൻഡോർ സാഹചര്യങ്ങളിലും തടസ്സങ്ങളെയൊക്കെ മറികടന്ന് സിഗ്നൽ എത്തിക്കാനായിട്ട് ഈ ഒരു സാങ്കേതിക വിദ്യ സഹായിക്കുന്നതായിരിക്കും. ഇനി സിഗ്നലുകൾ ആവശ്യാനുസരണം വഴിതിരിച്ചു വിടാനായിട്ട് സോഫ്റ്റ്വെയർ അധിഷ്ഠിത ബീം സ്റ്റിയറിംഗ് സംവിധാനമാണ് ജിയോയുടെ ഈ പ്രോട്ടോടൈപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയിട്ട് തത്സമയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ജിയോ ബ്രെയിൻ അടിസ്ഥാനമാക്കിയുള്ള ഒപ്റ്റിമൈസേഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ഉയർന്ന കാര്യക്ഷമതയുള്ള ഒരു ഉപകരണം വെറും 7 വാട്ടിൽ താഴെ വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുക എന്ന് ജിയോ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ ജിയോയ്ക്ക് പുറമെ ജപ്പാനിലെയും യൂറോപ്പിലെയും ടെലികോം കമ്പനികളും സമാനമായിട്ടുള്ള ഇന്റലിജന്റ് സർഫേസ് സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നുണ്ട്. സ്മാർട്ട് മതിലുകൾ വാണിജ്യപരമായിട്ട് വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ മികച്ച കവറേജ് ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഭാവിയിലെ മൊബൈൽ നെറ്റ്വർക്കുകളെ കൂടുതൽ അനുയോജ്യവും അതുപോലെ തന്നെ ഊർജ്ജക്ഷമതയുള്ളതുമാക്കി മാറ്റാനായിട്ട് ടെലികോം ഓപ്പറേറ്റർമാർക്ക് സാധിക്കുന്നതായിരിക്കും. എന്നാൽ ജിയോയുടെ ഈ സാങ്കേതിക വിദ്യ എപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറങ്ങും എന്നതിനെ കുറിച്ച് നിലവിലെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല കേട്ടോ. അപ്പൊ എന്തായാലും സംഗതി വരുമ്പോൾ നമുക്ക് ബാക്കി അറിയാം. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ മലയാളികളുടെ തൊടിയിലെ ഒഴിവാക്കാനാകാത്തൊരു സാന്നിധ്യമാണ് മുരിങ്ങാമരം എന്ന് പറയുന്നത്. മുരിങ്ങയിലെ തോരനും മുരിങ്ങക്കായ ഇട്ട സാമ്പാറും ഇല്ലാത്തൊരു ഊണിനെ കുറിച്ച് പലപ്പോഴും ചിലർക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല, ചിലർക്ക് ചിന്തിക്കാൻ സാധിക്കും കേട്ടോ. ഭക്ഷണ പ്രേമികൾക്കും ആരോഗ്യ സംരക്ഷകർക്കും ഒക്കെ ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സൂപ്പർ ഫുഡിന്റെ മറ്റൊരു മുഖത്തെ പറ്റിയിട്ട് ഞാൻ എന്താ പറയാൻ പോവാണ് കേട്ടോ. അതായത് മുരിങ്ങയുടെ ഒരു അമ്പരപ്പിക്കുന്ന കഥ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ മുരിങ്ങമരം കുടിവെള്ളത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിനെ തുരത്താനായിട്ട് ശേഷിയുള്ള ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ആരും പെട്ടെന്ന് വിശ്വസിച്ചെന്ന് വരത്തില്ല. എന്നാൽ സംഗതി സത്യമാണ് കേട്ടോ. കുടിവെള്ളത്തിൽ നിന്ന് പോളിവിനൈൽ ക്ലോറൈഡ് പോലുള്ള അപകടകാരികളായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളെ 98% നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ മുരിങ്ങാക്കുരുവിന് സാധിക്കുമെന്നാണ് ബ്രസീലിലെ സാവോ പോളോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ സാധാരണയായിട്ട് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് വലിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും ഒക്കെ ഉപയോഗിക്കുന്ന അലൂമിനിയം സൾഫേറ്റ് എന്ന രാസവസ്തുവിന് തുല്യമായിട്ടുള്ള ഫലമാണ് അക്ഷരി ഒരു മുരിങ്ങാക്കുരുവിന്റെ സത്ത് നൽകുന്നതെന്നാണ് ഏറ്റവും വലിയ അത്ഭുതം കേട്ടോ. ഇത് കേട്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ വലിയ കാര്യമാക്കാതെ നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ഭാഗത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ള മുരിങ്ങച്ചെടിയിലെ ആ ഒരു കുരുവിന് ഇത്രയധികം അത്ഭുതമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ മുരിങ്ങ കുരുവിലെ പ്രോട്ടീനുകളാണ് ഈ ഒരു ശുദ്ധീകരണ പ്രോസസ്സിലെ പ്രധാന താരങ്ങളായിട്ട് നിൽക്കുന്നത്. വെള്ളത്തിൽ കലർത്തുന്ന മുരിങ്ങാക്കുരു സത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീനുകളെ ഈ വെള്ളത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക് കണികകളെയും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളെയും ഒക്കെ ഒരു കാന്തം പോലെയാണ് ആകർഷിക്കുന്നത്. ഇങ്ങനെ ഒന്നിച്ചു ചേരുന്ന മാലിന്യങ്ങൾക്ക് ഭാരം കൂടുകയും അവ പാത്രത്തിന്റെ അടിയിലേക്ക് അടിയിക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് മുരിങ്ങാക്കുരു ഉപയോഗിച്ച് കലങ്ങിയ വെള്ളം തെളിയിച്ചിരുന്ന നമ്മുടെ നാട്ടുവിദ്യയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ശാസ്ത്രീയ വശം കൂടിയാണ് കേട്ടോ ഇത്. നിലവിലിപ്പോ ഉപയോഗിക്കുന്ന പല രാസവസ്തുക്കളും വെള്ളത്തിന്റെ അസിഡിറ്റി വ്യത്യാസപ്പെടുത്തുമ്പോൾ അത് ഫലപ്രദമാകണം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ മുരിങ്ങാക്കുരു അങ്ങനെയല്ല കേട്ടോ. വലിയൊരു pH പരിധിയിൽ നിന്ന് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ഈ പഠനങ്ങളൊക്കെ അടിവരെ ഇടുന്നൊരു കാര്യം. അപ്പൊ വെള്ളത്തിലെ ദുർഗന്ധം വമിക്കുന്ന ജൈവ മാലിന്യങ്ങളെയൊക്കെ 98% നീക്കം ചെയ്യാനായിട്ട് ശേഷിയുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ മുരിങ്ങാക്കുരു. വില കൂടിയ വാട്ടർ ഫിൽട്ടറുകൾക്കും അതുപോലെ രാസവസ്തുക്കൾക്കും പകരമായിട്ട് ഇനി മുരിങ്ങാക്കുരുവിനെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള ഗവേഷകർ. അപ്പോൾ എന്തായാലും മുരിങ്ങാക്കുരുവിന്റെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: അൽപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

0: ടേക്ക് എ ബ്രേക്ക്.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടയിലാണ് ബിറ്റ്ചാറ്റ് പോലുള്ള ആപ്പുകളെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ടും കേട്ടോണ്ടിരുന്നത് അല്ലേ. ഇതെന്താന്ന് പറഞ്ഞുതരാം. എന്താണ് ബിറ്റ്ചാറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ, ഈ മൊബൈൽ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ കേന്ദ്രീകൃത സെർവറുകളോ ഇല്ലാതെ തന്നെ ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കുകൾ വഴി പിയർ ടു പിയർ മെസ്സേജിംഗ് സാധ്യമാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബിറ്റ്ചാറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രതിഷേധം നടന്ന സമയത്ത് ഇന്റർനെറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. അപ്പോൾ ആളുകൾക്കാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരൊക്കെ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ബിറ്റ്ചാറ്റായിരുന്നു. ഫോൺ നമ്പർ വെരിഫിക്കേഷനോ യൂസർ രജിസ്ട്രേഷനോ ഇല്ലാതെ തീർത്തും അജ്ഞാതമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് ഈ ഒരു ബിറ്റ്ചാറ്റ് വെച്ചിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ആപ്പിൻ്റെ പ്രത്യേകതകൾ കാരണം പോലീസിനോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ വിവരങ്ങൾ ട്രാക്ക് ചെയ്യാനോ അന്വേഷണം നടത്താനോ ഒന്നും സാധിക്കത്തുമില്ല. കലാപങ്ങളെ, തീവ്രവാദം, ഇന്റർനെറ്റ് ഷട്ട്ഡൗൺ തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും പിന്നെ അജ്ഞാതമായിട്ട് ആശയവിനിമയം നടത്താനും ഒക്കെ ഇത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷതയ്ക്കും ഇത് ഭീഷണിയാണ് എന്നും രാജ്യവിരുദ്ധ ശക്തികൾ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെഷൻ 43(8)(4)(b)(8)(4)(c) കൂടാതെ പുതിയ ക്രിമിനൽ നിയമമായിട്ടുള്ള ഭാരതീയ നയസംഹിത, പിന്നെ 2023 സെഷൻ 61 തുടങ്ങിയ നിയമങ്ങളുടെ ലംഘനം നടത്തിയെന്ന് കാണിച്ചിട്ടാണ് ഇവ ബിറ്റ്ചാറ്റ് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിഷേധ സമരത്തെ നേരിടാനായിട്ട് പ്രദേശത്ത് ഇന്റർനെറ്റ്, മൊബൈൽ കണക്ടിവിറ്റി എന്നിവയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നു. എന്നാൽ ഇതോടെ സമരക്കാർക്ക് ബ്ലൂടൂത്ത് അധിഷ്ഠിത മെഷ് നെറ്റ്വർക്ക് ആപ്പുകളിലേക്ക് മാറിയെന്ന സംശയം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഐടി ആക്ട് 2000 സെഷൻ 79(3)(b)(IT) റൂൾസ്, 2021 റൂൾസ് 3(1)(d) എന്നിവ പ്രകാരം ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് 3 മണിക്കൂറിനുള്ളിൽ ഗിഫ്റ്റ് ഹബ്ബ് ഈ ലിങ്കുകൾ നീക്കം ചെയ്യുകയോ ആക്സസ് ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഉത്തരവ് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ഗിഫ്റ്റ് ഹബ്ബിന് ഇടനിലക്കാരെന്ന നിലയിൽ ലഭിക്കുന്ന നിയമ പരിരക്ഷ നഷ്ടപ്പെടുമെന്നും കേന്ദ്രം ഗിഫ്റ്റ് ഹബ്ബിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിറ്റ്ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇല്ല എങ്കിലും പോലും നമുക്ക് മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ എന്തായാലും ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും രസകരമായിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിഞ്ഞു. എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യാതെ ഗുഡ് ബൈ പറയുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് റേഡിയോ 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Lend your ears to this. Yeah, Saran Z with the beat. Dilip Varma, Psycho Mantra.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മനുഷ്യന്റെ ജീവിതവും പ്രണയവും സൗഹൃദമൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ വന്നിറയുന്നത് ചില പാട്ടുകളിലൂടെയാണ് അല്ലേ? നമ്മുടെ സങ്കടങ്ങളിൽ സാന്ത്വനമായി, സന്തോഷങ്ങളിൽ കൂട്ടിന്, പ്രണയത്തിൽ ഒരു കുളിർക്കാറ്റായി കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ചിരിക്കുന്ന ആ ശബ്ദമാണ് സൗത്ത് ഇന്ത്യയുടെ വാനം പാടി മലയാളികളുടെ സ്വന്തം ചിത്രചേച്ചി. ഇന്ന് ചിത്രചേച്ചിയുടെ 63-ാമത് ജന്മദിനമാണ്. ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകർ ഈ ദിവസം ഒരു ഉത്സവം പോലെ കൊണ്ടാടുമ്പോൾ, നിശാഗന്ധിയുടെ ഈ രാത്രി ആ സംഗീത ഇതിഹാസത്തിന് മുന്നിൽ ഒരു സ്നേഹോപഹാരമായി നമ്മൾ സമർപ്പിക്കുകയാണ്. എത്ര എത്ര ഭാവങ്ങളാണ് ആ നാദവിസ്മയം നമുക്ക് സമ്മാനിച്ചത്. ഒരുപക്ഷെ ആ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിയുടെയും ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാകില്ല. കലർപ്പില്ലാത്ത സംഗീതവും അതിനേക്കാൾ പരിശുദ്ധമായ പുഞ്ചിരിയുമായി നമ്മളിൽ ഒരാളായി നമ്മുടെ വീട്ടിലെ ഒരംഗമായി മാറിയ സംഗീത പ്രതിഭാസത്തിന് ആശ്രയ FM 90 ജന്മദിനാശംസകൾ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം എപ്പോഴും കൂടിച്ചേരലുകൾ മാത്രമല്ലല്ലോ, അത് ചിലപ്പോൾ നെഞ്ചകം പിളർക്കുന്ന വിരഹത്തിൻ്റെ നൊമ്പരം കൂടിയാണ്. ആ വിരഹത്തെ ഇതിൽ മനോഹരമായി ആർക്കാണ് പാടി ബലിപ്പിക്കാൻ കഴിയുക? കൈതപ്രത്തിൻ്റെ വരികളിൽ ജോൺസൺ മാഷിൻ്റെ ഈണത്തിൽ ചിത്രചേച്ചി പാടിയ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും അറിയാതെ ഒരു സങ്കടം പെയ്യാറില്ലേ? നഷ്ടപ്പെട്ടുപോയ എന്തിനെയൊക്കെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ പാട്ടിൻ്റെ ഓരോ വരിയിലും ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രണയത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള വേദനയെ, ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയെ തൻ്റെ ശബ്ദത്തിലൂടെ അത്രമേൽ ആഴത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ചിത്രചേച്ചി സന്നിവേശിപ്പിച്ചു. എത്രയോ രാത്രികളിൽ ഒറ്റപ്പെടലിൻ്റെ ഇരുട്ടിൽ നമ്മുടെ കണ്ണീരിന് കൂട്ടുനിന്നിട്ടുള്ള പാട്ടാണിത്. കേവലം ഒരു പാട്ട് എന്നതിലുപരി വിരഹത്തിൻ്റെ കൈപ്പറഞ്ഞ അനേകായിരം കാമുകി കാമുകന്മാരുടെ ഹൃദയമിടിപ്പാണ് ചിത്രചേച്ചിയുടെ ശബ്ദത്തിലൂടെ ജീവൻ വെച്ച ഈ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം ഭക്തിയായി മാറുന്ന ഒരു മാന്ത്രിക നിമിഷമുണ്ട്. സ്വന്തം ജീവനേക്കാൾ കൂടുതലായി ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ പ്രണയം ഒരു പ്രാർത്ഥനയായി മാറും. രവീന്ദ്രമാഷിൻ്റെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ പിറന്ന കളഭം തരാം എന്ന മനോഹരമായ പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ തന്നെ മറന്ന് മറ്റൊരു ലോകത്ത് എത്തുന്നത് പോലെ തോന്നാറില്ലേ? കളഭത്തിൻ്റെ പരിശുദ്ധിയും ഒരു കെടാവിളക്കിൻ്റെ പ്രകാശവുമാണ് ഈ പാട്ടിൽ ചിത്രചേച്ചിയുടെ ശബ്ദത്തിന്. ഭഗവാന് മുന്നിൽ സർവസ്വവും സമർപ്പിച്ചു നിൽക്കുന്ന ഒരു ഭക്തയുടെയും തൻ്റെ പ്രണയത്തിന് മുന്നിൽ എല്ലാം മറന്നു നിൽക്കുന്ന ഒരു കാമുകിയുടെയും ഭാവങ്ങൾ എത്ര അനായാസമായാണ് ആ ശബ്ദത്തിൽ നിറഞ്ഞിരിക്കുന്നത്. ആലാപനത്തിൻ്റെ ഉന്നത ശ്രുതികളിലേക്ക് അങ്ങേയറ്റം വൈകാരികതയോടെ ആ സ്വരം ഒഴുകിക്കയറുമ്പോൾ പ്രണയവും സന്തോഷവും കൊണ്ട് നമ്മുടെ കണ്ണുകളും അറിയാതെ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിശാഗന്ധിയുടെ ഈ രാത്രിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പാട്ടുണ്ട്. രാത്രിയുടെ സൗന്ദര്യത്തെ, അതിൻ്റെ വന്യതയെ എത്രമേൽ ഭംഗിയായി ആവാഹിച്ച മറ്റൊരു പാട്ടുണ്ടോ എന്ന് സംശയമാണ്. ബോംബെ രവിസാറിൻ്റെ ഈണത്തിൽ ഓ എൻ വിയുടെ വരികൾക്ക് ചിത്രചേച്ചി പാടിയ എന്ത് പുഷ്പം ചൂടി നിൽക്കും രാത്രി. ഈ പാട്ടിൻ്റെ തുടക്കത്തിലെ ആ ഹമ്മിങ് കേൾക്കുമ്പോൾ തന്നെ നാം ഒരു പ്രാചീന കാലഘട്ടത്തിലേക്ക്, ഒരു മാന്ത്രിക ലോകത്തേക്ക് നടന്ന് കയറുകയാണ്. പൂർണ്ണചന്ദ്രൻ ഒതിച്ചു നിൽക്കുന്ന ഒരു രാത്രിയുടെ മുഴുവൻ വശ്യതയും ചിത്രചേച്ചിയുടെ സ്വരത്തിൽ നമുക്ക് ഈ പാട്ടിലൂടെ അനുഭവിക്കാൻ കഴിയും. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ അതിസങ്കീർണമായ വഴികളിലൂടെ ഒരു നർത്തകിയെ പോലെ എത്ര ലാഘവത്തോടെയാണ് ആ ശബ്ദം നമ്മളിലേക്ക് സഞ്ചരിക്കുന്നത്. പ്രണയത്തിൻ്റെ നിഗൂഢതയും രാത്രിയുടെ മാസ്മരികതയും ഒരു സ്ത്രീയുടെ മോഹങ്ങളും പരസ്പരം ഇഴപെരിയാനാവാത്ത വിധം ആ പാട്ടിൽ ലയിച്ച് ചേർന്നിരിക്കുന്നു. കേൾക്കാം ചിത്രചേച്ചി പാടിയ വൈശാലി എന്ന സിനിമയിലെ ആ മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. സംഗീതത്തിന് അതിരുകൾ ഇല്ലല്ലോ. ഭാഷാഭേദമില്ലാതെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സംഗീതം. മലയാളം വിട്ട് തമിഴിലേക്ക് ഒന്ന് കടക്കുമ്പോൾ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ചിത്രചേച്ചി പാടിയ പല പാട്ടുകളും ഇന്നും ചരിത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബോംബെ എന്ന സിനിമയിലെ കണ്ണളൻ എന്ന മനോഹരമായ പാട്ട്. ഒരു സ്ത്രീയുടെ അങ്ങേയറ്റത്തെ പ്രണയവും അവളുടെ കാത്തിരിപ്പും നെഞ്ചിടിപ്പും ആ ശബ്ദത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ സ്വാധീനമുള്ള ഈ ഈണത്തെ അങ്ങേയറ്റം വികാരഭരിതമായാണ് ചിത്രചേച്ചി പാടിയിരിക്കുന്നത്. ഈ പാട്ടിലെ ഓരോ വരിയും അവർ പാടുമ്പോൾ കേവലമൊരു ഭാഷയുടെ വാക്കുകളല്ല നമ്മൾ കേൾക്കുന്നത്, മറിച്ച് പ്രണയമെന്ന വികാരത്തിൻ്റെ സർവലൗകികമായ ഭാഷയാണ്. ഈ പാട്ട് കേട്ട് പ്രണയിക്കാത്തവരായി, വിരഹം അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. കേൾക്കാം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊഴുകുന്ന ചിത്രചേച്ചി പാടിയ ആ മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ആഘോഷിക്കപ്പെടുന്ന ഒരു മുഖമുണ്ട്. ലോകം മുഴുവൻ പൂത്തു നിൽക്കുന്നത് പോലെ, പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്ന ഒരവസ്ഥ. തമിഴിൽ തന്നെ റഹ്മാന്റെ സംഗീതത്തിൽ ചിത്രചേച്ചി പാടിയ മറ്റൊരു വിസ്മയമാണ് മലർകളെ എന്ന മനോഹരമായ പാട്ട്. പ്രണയം പൂത്തു നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ സകല സന്തോഷവും ഈ പാട്ടിൽ നിറഞ്ഞിട്ടുണ്ട്. പൂക്കളോടും കാറ്റിനോടുമൊക്കെ തൻ്റെ പ്രണയം ഒരു സ്വപ്നമാണോ എന്ന് ചോദിക്കുന്ന കാവുക, വിരഹത്തിൻ്റെ ആഴങ്ങൾ പാടിയ അതേ കണ്ടത്തിൽ നിന്ന് പ്രണയത്തിൻ്റെ യുവത്വം തുളുമുന്ന ഈ പാട്ട് പുറത്തു വരുമ്പോൾ നാം തിരിച്ചറിയും എന്തുകൊണ്ടാണ് ചിത്രചേച്ചി ഇന്ത്യൻ സംഗീതത്തിലെ ഇതിഹാസമായി എന്നും നിലനിൽക്കുന്നത് എന്ന്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിന് മാത്രമല്ല, ഭക്തിക്കും ചിലപ്പോൾ വല്ലാത്തൊരു നൊമ്പരമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സർവസ്വവും സമർപ്പിച്ച് വിശ്വസിക്കുന്ന ആ ഭഗവാനോട് സ്വന്തം സങ്കടങ്ങൾ പറഞ്ഞ് വിങ്ങിപ്പൊട്ടുമ്പോൾ, നന്ദനം എന്ന സിനിമയിലെ കാർമകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശരിക്കും ഇതൊരു സാധാരണ പാടല്ല, മറിച്ച് ഒരു ഭക്തിയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയാണ്. തൻ്റെ ജീവിതത്തിലെ സകല വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ഒരൽപ്പം പരിഭവത്തോടെ, എന്നാൽ ഹൃദയം പൊട്ടുന്ന വേദനയോടെ, എന്നാൽ അത്രമേൽ സ്നേഹത്തോടെയും നിസ്സഹായത്തോടെയും കൃഷ്ണനെ വിളിച്ചു കരയുന്ന ബാലാമണി. ചിത്രചേച്ചി ഈ പാട്ട് പാടിയിരിക്കുന്നത് അത്രമേൽ ഹൃദയസ്പർശമായിട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഭഗവാനോട് സങ്കടം പറയുന്ന ആ ബാലാമണിയുടെ നിഷ്കളങ്കതയും കൂടെ നെഞ്ചുരുകുന്ന ആ സങ്കടവും നമ്മിലേക്ക് വന്നു നിറയുന്നത് ആ ശബ്ദത്തിൻ്റെ മാന്ത്രികത കൊണ്ട് തന്നെയാണ്. ഭക്തിയുടെ ആ ഒരു വിങ്ങൽ തന്നെയാണ് ചിത്രചേച്ചി ഈ പാട്ടിലൂടെ നമ്മിലേക്കും പകരുന്നത്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. സംഗീതം സരസ്വതിയാണെങ്കിൽ ആ ദേവിയുടെ മനുഷ്യരൂപമാണ് കെ എസ് ചിത്രം. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി 12,000-ലധികം പാട്ടുകളോടെ നമ്മളെ തലോടുന്ന ആ ശബ്ദം, 6 ദേശീയ അവാർഡുകൾ, 43 സംസ്ഥാന അവാർഡുകൾ, കൂടാതെ ഭാരതത്തിൻ്റെ 3-ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ഉൾപ്പെടെ എത്രയെത്ര പുരസ്കാരങ്ങൾ നെഞ്ചിലേറ്റിട്ടും ആ മുഖത്തെ വിനയത്തിനും ചുണ്ടിലെ ആ പഴയ പുഞ്ചിരിക്കും ഇന്നുവരെ യാതൊരു മാറ്റവുമില്ല. തൻ്റെ സംഗീതം കൊണ്ട് പല തലമുറകളെ ഉറക്കിയും ഉണർത്തിയും പ്രണയിപ്പിച്ചും സമാശ്വസിപ്പിച്ചും ആ ശബ്ദം നമ്മളോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ ഏത് സന്തോഷത്തിലും ഏത് സങ്കടത്തിലും ഒന്ന് ചാരിക്കിടക്കാൻ പാകത്തിൽ ആ ശബ്ദം എപ്പോഴും കൂട്ടിലുണ്ട്. കാലത്തെ അതിജീവിച്ച് തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് ഹൃദയമിടിപ്പായി ഒഴുകി പരക്കുന്ന ആ സംഗീത ഇതിഹാസത്തിന് മലയാളികളുടെ സ്വന്തം വാനം പാടിക്ക് ആശ്രയ FM 90 ജന്മദിനാശംസകൾ.

ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿ ನಿಧರಿ ಸರಿಗರಿ ಸರಿಗರಿ.

ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും. ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമിഴികളിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.